0: ശുഭദിന ചിന്തകൾ.
1: പല അവസരങ്ങളിലും പലരോടും സംസാരിക്കുമ്പോൾ വെറുതെ ചോദിക്കാറുണ്ട്, സന്തോഷമല്ലേ, സുഖമല്ലേ, എങ്ങനെയുണ്ട്, നന്നായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം കേൾക്കുന്നവരിൽ വെറും 10% പേർ മാത്രമാണ് ആ സന്തോഷമായിരിക്കുന്നു, ദൈവാനുഗ്രഹമുണ്ട്, കിട്ടിയതിലൊക്കെ സന്തോഷമാണ് എന്നൊക്കെ പറയാറുള്ളത്. 90% പേരും എല്ലാം പ്രശ്നങ്ങളാണ്, പഴയതുപോലൊന്നും നടക്കുന്നില്ല, സർക്കാരാണെങ്കിൽ ഇങ്ങനെ, നിയമങ്ങളെല്ലാം മാറുന്നു, ഇന്ധനവില കൂടുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിയുമാണ്, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അവിടെ ഉണ്ട് താനും. ഇങ്ങനെ പറയുന്നവരോട് അല്പം സമയം കൂടി ചെലവഴിച്ച് നമ്മളൊന്ന് വിശദമായി പരിശോധിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. മൂന്നാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജിസിസി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 ദിവസത്തെ പര്യടനത്തിനാണ് ഡോ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എംപിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എംപിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫീർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർസംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 to 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 goals മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3rd തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2nd ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 wicket നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 crore കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 crore കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 weeks കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100-ലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് KJ MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നുവീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ MPമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. 2nd ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പതിരും.
1: ചേട്ടാ, മുള്ളിന്റെ സിംഗപ്പൂരുകാരന്റെ വസ്തു നമ്മുടെ പപ്പു മേച്ചിലൂടെ കൊച്ചുമോനാ മേടിച്ചത്.
2: ഞാൻ അറിഞ്ഞായിരുന്നു, തന്നോട് പറയാൻ പറഞ്ഞു പോയതാ.
1: ഇന്ന് രാവിലെ കിഴക്കേത്തറയിലെ ഔസേപ്പച്ച ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും പപ്പു മേച്ചിലൂടെ കൊച്ചുമോനെ ഇത്രയും കാശ് ഇതെവിടുന്ന് കിട്ടി?
2: അല്ലേ, ഗോവനും ഭാര്യയ്ക്കും ജോലിയുണ്ട്. യാതൊരു തരത്തിലുള്ള ദുശ്ശീലവും ആ കൊച്ചനില്ല. കിട്ടുന്ന കാശ് സമ്പാദിച്ചു, പിന്നെ ഭാര്യ വീട്ടിലെ കുറച്ച് ഓഹരിയും വിറ്റായിരുന്നു.
1: എന്നാലെന്താ, തട്ടത്തെ ഒരു ഭൂമിയല്ലയോ സ്വന്തമാക്കിയത്? ആരല്ല ആ വസ്തുവിന് വില പറഞ്ഞത്? എത്ര കൊല്ലം കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചതാ?
2: വിൽക്കാൻ പറ്റാഞ്ഞത് റിയൽ എസ്റ്റേറ്റുകാര് വരവെക്കുന്ന.
1: ആരായിരുന്നു ചേട്ടാ ഇടനിലക്കാരന്?
2: ആരും ഇടനിലക്കാരില്ലായിരുന്നു. ഗോപനും ഭാര്യയും കൂടെ നേരെ സിംഗപ്പൂർ വേലായം ചേട്ടന്റെ വീട്ടിലോട്ട് എന്ന് കാര്യം അങ്ങ് പറഞ്ഞു.
1: അതാ ബുദ്ധി.
2: കാര്യങ്ങളെല്ലാം സംസാരിച്ചു, അവിടെ വെച്ച് തന്നെ അഡ്വാൻസും കൊടുത്തു.
1: അതേസമയം ഗുരുശിന്റെ അയ്യത്തെ ഷാജിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഗോപനേക്കാൾ എത്രയോ വർഷം മുമ്പ് സർവീസിൽ കയറിയതാ, എന്തോ ഉണ്ടാക്കി.
2: അവന്റെ കയ്യിരിപ്പ് ശരിയല്ലേ, അതുകൊണ്ട് ഒന്നും നേടാനൊക്കത്തില്ല. ഓഫീസിൽ നിന്ന് നേരെ മാറിപ്പോവും, അവിടെ നിന്ന് നേരെ ക്ലബിൽ പോയി ചീട്ടും കളിക്കും.
1: ആ പലിശക്ക് കാശടക്കാൻ തുടങ്ങിയ നാരാണ്ടൊക്കെ ഇവിടെ വന്നിരുന്നു പറഞ്ഞായിരുന്നു.
2: ഒരാളുടെ കയ്യിൽ നിന്ന് പലിശക്ക് എടുക്കും, അയാൾ മുഷിഞ്ഞ് സംസാരിക്കുമ്പോ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അട്ടിത്താളിന് കൊടുക്കും.
1: ആ പണം ഉണ്ടാക്കിയ പോരെ, അത് കൈകാര്യം ചെയ്യാനും പഠിക്കണം.
3: അമ്മാവാ, ഒരു ചായതാ.
1: എടാ മുരളി, നിന്റെ അയലത്ത് കയറിയ കള്ളനെ കുറിച്ച് വിവരം വല്ലതും കിട്ടിയോടാ?
3: ഓ, അതൊക്കെ ആര് തിരക്കാൻ പോന്ന അമ്മാവി.
2: ചോദിക്കുന്നവരല്ല ഇതുപോലെ തന്നെ ആലോടാ മറുപടി പറയുന്നേ.
3: നാട്ടുകാരെങ്ങനെ പറയുന്നത്? കാര്യം ഉണ്ടല്ലോ അമ്മാവ, ആ വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് അമ്മാവനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
2: അയ്യോ ഇല്ല, അത് സത്യവാ.
3: ആ വീട്ടിൽ ആളുണ്ടായാലും പൂട്ടിയിടും, ഇല്ലെങ്കിലും പൂട്ടിയിടും. അയലത്തുകാരായ ഞങ്ങളോടൊന്ന് ചിരിക്കുകയോ മിണ്ടുകയോ പോലും ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നല്ലയോ.
1: എടാ അവിടെ ഒരു മൂപ്പിലുണ്ടായിരുന്നല്ലോ.
3: അയ്യോ അതാ കഷ്ടം, ഭാര്യയും ഭർത്താവും കാറി കയറി ഗേറ്റും പൂട്ടി അങ്ങ് പോവും. മൂപ്പിലാന് ഭക്ഷണം വിളമ്പി വെച്ചിട്ടാ പോകുന്നത്. ആ പാവം പിടിച്ച കിളവൻ വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക.
2: പണ്ടങ്ങനല്ലായിരുന്നല്ലോ, മൂപ്പിലാന് ആ ഗേറ്റിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുമായിരുന്നു, റോട്ടെ പോകുന്നവരും ഒക്കെ ആയിട്ട് വർത്താനം പറയുമായിരുന്നു, എന്നോടും പറഞ്ഞിട്ടുണ്ട്.
3: ആ കാലമൊക്കെ കൊറേ ആയില്ലേ അമ്മാവ?
2: ആ അത് ശരിയാ, പണ്ട് റോഡ് പണി നടക്കുന്ന സമയത്ത് ഞാൻ പാലിന് അത് വഴിയായിരുന്നു പോണതേ. അങ്ങനെ മൂപ്പിലെ എന്നോട് വെച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്.
3: ആ ഇപ്പൊ അത് നടക്കത്തില്ല, ഗേറ്റല്ലേ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത്. അകത്തുള്ളവർക്കേ റോഡെ പോകുന്നവർക്ക് കാണാൻ പറ്റത്തില്ല.
1: അതൊക്കെ പോട്ടെ, കള്ളം കയറിയ വിവരം നിങ്ങൾ എപ്പോഴാ അറിഞ്ഞത്?
3: പോലീസ് ജീപ്പ് വന്നപ്പോ ഞങ്ങൾ അറിഞ്ഞു. രാത്രിയിൽ ആ വീട്ടിൽ ലൈറ്റ് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടതാ.
1: ആ കള്ളന്മാരിട്ടതായിരിക്കും, വെട്ടം കണ്ടോണ്ട് ഇതെല്ലാം പെറുക്കി എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു കാണും.
2: ഇവിടെ കള്ളം കയറിയപ്പം മൂപ്പിലാൻ അറിഞ്ഞോ?
3: അമ്മാവാ മൂപ്പിലാനെ കെട്ടിയിട്ടിരുന്നതാ ഞാൻ അറിഞ്ഞത്. പക്ഷെ വീട്ടുകാരൻ ജെയിംസ് പറഞ്ഞത് മൂപ്പിലാൻ ഉറങ്ങിപ്പോയെന്ന.
2: അല്ല, പോലീസ് പട്ടി വന്നിട്ട് പല തുമ്പും കിട്ടിയോ?
3: ആ അത് പാലത്തിന്റെ സൈഡിൽ വരെ ഓടി.
2: ആ കള്ളന്മാര് വാഹനം അവിടെ കൊണ്ടിട്ട് കാണും, അവിടുന്ന് വാഹനത്തിൽ അങ്ങ് വലിഞ്ഞു കാണും.
3: സ്വർണവും കാശും മാത്രമേ പോയിട്ടുള്ളൂ.
1: പിന്നല്ലാതെ അലോമിനിയം പാത്രവും ടിവിയും ഫ്രിഡ്ജും ഒക്കെ അവർക്കെന്തോത്തിനാ?
2: അയലത്തുകാരെയൊക്കെ ചോദ്യം ചെയ്തോ?
3: ചോദ്യം ചെയ്ത് എല്ലാരും ഒരേ ഉത്തരവാ പറഞ്ഞത്, ആ വീടുമായിട്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു സഹകരണവും ഇല്ലെന്ന് പറഞ്ഞു.
1: പഴയ കാലത്ത് ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോകുമ്പോ കഥക കൂട്ടി താക്കോൽ അയലത്തുകാരെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്.
2: പശുവും ആടും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ അഴിച്ച് അപ്പുറത്ത് ഉണ്ട് കേട്ടു.
1: ആ കള്ളന്മാരെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊറോട്ടയും കിഴങ്ങറിയും ഫ്രീ ആയിട്ട് കൊടുത്തേനെ.
2: സ്വന്തം ജീവിതം മാത്രം നോക്കി കഴിയുന്നവർക്ക് ഇതും ഇതിനപ്പുറവും സംഭവിക്കും.
1: അതെ, താനെന്നും തന്റേതെന്നും ചിന്തിച്ചു ജീവിച്ചിടൽ കാലം അവരെ താഴിട്ട് പൂട്ടിയിടും.

ഗേതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദേഷ്യം വന്നാൽ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു പൊതുവായ ഒരു ഫീലിംഗ് ആണ് ദേഷ്യം എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോഴൊക്കെ അതൊരു ചെറിയ സ്പാർക്കായിട്ട് ഇങ്ങനെ തുടങ്ങും, നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ അത് വലിയൊരു തീപിടുത്തം പോലായിട്ടങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്കിന്ന് സംസാരിച്ചത് നമ്മൾ എങ്ങനെ അതിനെ നിയന്ത്രിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് ദേഷ്യം വരുന്നത് ഒരു തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു നോർമൽ ഇമോഷണലാണ്. പക്ഷേ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാം എന്നതിലാണ് അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ടിപ്പായിട്ട് ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഉടനെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക, ഒരു 10 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക, ഒരാഴത്തിലുള്ള ഒരു ശ്വാസം എടുക്കുക. അതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷെ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് കേട്ടോ. അതായത് അങ്ങനെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ദേഷ്യം വന്നു കഴിയുമ്പോൾ ഒരു 10 സെക്കൻഡ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് നെടുവീർപ്പിട്ടിട്ട് പിന്നെ ഒന്ന് നിയന്ത്രിച്ച് നോക്കൂ, ചിലപ്പോൾ പ്രയോജനമുണ്ടാകും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആ സമയം അവിടെ നിന്നൊന്ന് മാറി നിൽക്കുക. ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ തിരിച്ച് നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയം നിശബ്ദമായി ഇരിക്കുന്നത് തന്നെയാണ് വലിയൊരു വിജയമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ ഫീലിംഗ്സ് ഒന്ന് എഴുതി കാണാം, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളോട് നമുക്ക് പറയാം. അകത്ത് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കൂടി വരും. അപ്പം അത് പറഞ്ഞാൽ ആരെടുത്താണോ പ്രയോജനമുള്ളത് അവരുമായിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാം. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതായത് ഒന്ന് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ചെറിയൊരു വാക്കാവാം, അല്ലെങ്കിൽ ചെറിയൊരു നടപ്പാവാം. അങ്ങനെയൊക്കെ തന്നെ ചിലപ്പോൾ ഇതൊന്ന് പ്രവർത്തിച്ചെന്ന് വരാം. അപ്പോൾ നമുക്കൊരു കാര്യം ഓർക്കണം, ദേഷ്യം നമ്മളെ ആരെയും ഒന്ന് ശക്തരാക്കുന്നതൊന്നുമില്ല, പലപ്പോഴും അത് നമ്മളെ ദുർബല അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവർ അവർ തന്നെയാണ് ശരിയായ ശക്തർ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ പണ്ട് ഇപ്പം കുറച്ച് പേര് പറയും, പണ്ട് എനിക്ക് ഭയങ്കരമായ ദേഷ്യമായിരുന്നു, ദേഷ്യം വരുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം മാറി. അപ്പം ആ മാറി എന്ന് പറയുമ്പം തന്നെ അവിടെ ഒരു റിയലൈസേഷൻ ആണല്ലേ. മാറി എന്ന് പറയുമ്പം തന്നെ ആ ശരി, നമുക്ക് എന്താ, നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നമുക്കങ്ങ് പോകാം എന്ന് വിചാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ ഇല്ലാണ്ടാകുന്നു എന്നതാണ്. ഇല്ലാണ്ടാകുന്നു എന്ന് പറയുമ്പം പല കാര്യങ്ങളുണ്ട്, ദേഷ്യം മുഖേന ഉണ്ടാകുന്ന അടി വഴക്ക് അത് ഇത്, അതായത് എല്ലാവരും കാം ആൻഡ് പീസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകുകയാണ് എന്ന് തന്നെ നമ്മൾ ആലോചിക്കണം. അപ്പം എന്താണ് നിങ്ങളുടെ ദേഷ്യത്തിന് വരാതിരിക്കാനുള്ള ടിപ്സ്, അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നുള്ള ടിപ്സ് എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700092. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം നേരെ തിരികെ എത്താം. ഇതെൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: ഹമാരെ മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പ് സേ ഇന്തോ പസഫിക് മേ ഹമാരെ സാജാ പ്രയാസോ കോ നൈ താക്കത്ത് മിലേഗി ഹം ഷിപ് ബിൽഡിംഗ് ഷിപ് റിപ്പയർ ഓർ മെയിന്റനൻസ് മേ ഭി മിൽക്കർ ആകെ ബഡേംഗെ ആജ് ഹംനെ കൈ ക്ഷേത്രീയ ഏവം അന്താരാഷ്ട്രീയ മുദ്ദോ പർ ഭി വിസ്താര പൂർവക് ചർച്ച കി.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലാന്റിലെത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3-ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതികവിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCC പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ.പി. അനിൽകുമാർ, ടി. സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസുറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
4: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, AR T സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60 മിനിറ്റിൽ എംബാപ്പയും 66 മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവസൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസ് ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
5: ഫ്രഷോ?
4: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യാണ്. അപ്പം നമ്മളിപ്പോൾ ദേശീയത്തെ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കിത് കൺട്രോൾ ചെയ്തത്? ദേശീയം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ദേശീയം വരുമ്പോൾ നിങ്ങൾ എന്താണ് പ്രയോഗിക്കുന്നത്? എന്ത് കാര്യത്തിലേക്കാണ് നിങ്ങളെങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544704912. അപ്പം ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് നമുക്ക് ദാണ്ട് ഇപ്പം ഒന്ന് തുടങ്ങി വെക്കാം. ഒരു ദിവസം ഒരു കുട്ടി തൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് എപ്പോഴും ദേഷ്യം വരുന്നു, അതെങ്ങനെ നിർത്താം? അപ്പം അച്ഛനൊരു പെട്ടി നഖങ്ങളും ഒരു ഹാമറും കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യം വന്നാൽ ഈ മതിലിൽ ഒരു നഖം കൊണ്ടടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ ദിവസം 30 നഖങ്ങൾ അടിച്ചു. അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ തുടങ്ങി. കാരണം ഓരോ നഖവും അടിക്കുന്നത് എളുപ്പമല്ലെന്ന് അവൾ മനസ്സിലാക്കി. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ നീ നിയന്ത്രിച്ച ഓരോ ദിവസവും ഓരോ നഖം പുറത്തെടുക്കൂ. അവസാനം മതിൽ നഖങ്ങളില്ലാതെ നിന്നു, പക്ഷെ ചെറിയ തുളകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശ്രോതാക്കളെ, നമുക്കൊരു കാര്യം, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ അത് അങ്ങനെ തന്നെയാണ്. മുറിവുകൾ മാറിയാലും അടയാളങ്ങൾ അവശേഷിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദേഷ്യം വരുന്നു എന്നതല്ലേ, അതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അപ്പം ആദ്യം വന്നാൽ നമ്മൾ പ്രതികരിക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് വന്നു കഴിഞ്ഞാൽ ചിലത് നമ്മൾ പറയാൻ പറ്റാത്ത ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയരുതെന്ന് പറഞ്ഞു. ആ സ്ഥലം വിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ ദേഷ്യം വരുത്തുന്ന കാരണങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലേ. ഏതാണെന്ന് നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് വരുന്ന കാരണം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ദേഷ്യം വരുന്നത് തെറ്റല്ല, പക്ഷെ അത് നിയന്ത്രിക്കാത്തത് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. ഒന്നോർക്കുക, നമ്മൾ ജയിക്കേണ്ടത് മറ്റുള്ളവരെയല്ല, നമ്മുടെ ദേഷ്യത്തെയാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ, അടുത്ത ദേഷ്യം വരുമ്പോൾ ഒന്ന് നിർത്തി ചിന്തിക്കൂ, ഞാൻ ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ, അങ്ങനെയൊക്കെയുള്ളത്. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളൊക്കെ ഒന്ന് അവെയർ ആവുന്നത് നല്ലതായിരിക്കും അല്ലേ. കുറച്ച് നമ്മളിങ്ങനെ കുറേച്ച് അവെയർ ആവുന്നത് കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മഴയാണെന്നൊക്കെ അറിയാം, നല്ല മഴയാണെന്നറിയാം. അപ്പം മഴയിൽ എല്ലാവർക്കും കുറച്ച് ഉറക്കമൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എണീറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് റേഡിയോ ഓണാക്കി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർഷി സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദേഷ്യത്തെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് ഒരു ചെറിയ കാരണത്തിൽ ദേഷ്യത്തിൽ പറഞ്ഞ ഒരു കാര്യം, പിന്നീട് അതിനെക്കുറിച്ച് തന്നെ വിഷമം തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് എല്ലാവർക്കും അത് സംഭവിച്ചിട്ടുള്ളതാണല്ലേ. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, പക്ഷേ നമ്മൾ പ്രതികരിച്ചു പോകുന്നു. അതായത് നമ്മളതൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു വാട്സപ്പ് ചാറ്റ്, ദേഷ്യത്തിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചു, സെൻഡ് ബട്ടൺ അമർത്തിയതിന് ശേഷം അയ്യോ അയക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ദേഷ്യം എല്ലാവർക്കും വരും സത്യ.
0: എല്ലാവർക്കും
1: സാഹചര്യങ്ങൾക്കനുസരിച്ച് ദേഷ്യം വരുന്നത്. പക്ഷെ നമ്മളതിനെ എങ്ങനെ എടുക്കുന്നിടത്താണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മള് സൈലന്റ് ആകുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഞാനിപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന വിദ്യ അതാ. ഹസ്ബൻഡ് കൂടെ ആവുകയാണെങ്കിൽ ഞാൻ
0: മിണ്ടത്തില്ല.
1: എനിക്ക് ഒരുപാട്, കാരണം നമ്മള് ദേഷ്യം വരുമ്പോ നമ്മള് എന്താ പറയുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ദേഷ്യത്തിന് അദ്ദേഹം പറയുന്നതായിരിക്കും കേൾക്കുന്നവർക്ക്. നമ്മൾ അന്നേരം അങ്ങ് മറക്കും അത്. കേൾക്കുന്നവരുടെ മനസ്സിൽ അത് എന്നും ഒരു വേദനയായിട്ട് തന്നെ ഇരിക്കും. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ ഞാൻ എന്തോ ഈ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ ഷൗട്ട് ചെയ്തിടത്തോളം, അല്ലാതെ മറ്റ് കുട്ടികളോട് അങ്ങനെയൊന്നും ഞാൻ കാണിക്കത്തില്ല. ഷൗട്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമ്പം എല്ലാം ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അത് നമ്മൾ അത്
0: പഠിക്കാറുണ്ടോ?
1: ഇല്ല, ഞാൻ പറയാം അങ്ങനെയുള്ള ക്രൂരതകളൊന്നും കാണിക്കത്തില്ല. അത് ഹസ്ബൻഡ് ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഉള്ള ദേവോദ്രവം അങ്ങനൊന്നും ചെയ്യത്തില്ല. ഭർത്താനം എന്തെങ്കിലും ദേഷ്യം വരുമെങ്കിൽ സംസാരിച്ച് അങ്ങനെ ഇതാവത്തേ ഉള്ളു. നമ്മള് രണ്ട

0: കൊണ്ട ആൾക്കും അത് വേദനയാവോ?
1: ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അങ്ങനെ കൊടുക്കേണ്ടല്ല, കൊടുക്കണമെന്ന് ഞാൻ പറയുവല്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോഴും വേദനയായിരിക്കും. നമുക്ക് ഓർക്കുമ്പോൾ ചിലപ്പോ അവർക്ക് അവരുടെ അടുത്ത് നമുക്ക് വെറുപ്പ് തോന്നാനുള്ള കാര്യം ഉണ്ടാവും. പിന്നെ ഞാനിപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ, പുള്ളി എന്തെല്ലാം കിടന്നു പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. ഇപ്പൊ പുള്ളി നാട്ടിലില്ല, എന്നാണ് ഉള്ളപ്പോഴത്തെ കാര്യം പറയാ, പുള്ളി എന്തെല്ലാം കിടന്നു പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഞാൻ ഇത്രയും നേരെ കേട്ടിട്ടൊന്നും മിണ്ടായിരുന്നു എന്താണെന്നറിയാവാ, ദേഷ്യം കൊണ്ട് ഞാൻ മിണ്ടായിരുന്നതാ, അല്ല സ്നേഹം കൊണ്ടൊന്നല്ല,
0: എനിക്ക്
1: അമർത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് അതൊരു മുതലാകത്ത് എടുക്കരുത്.
0: ഈ കടിച്ചമർത്തല് പിന്നീട് ഒരു ബ്ലാസ്റ്റ് ആവാറുണ്ടോ? അതായത് ഇങ്ങനെ കൊറേ നേരം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പൊട്ടത്തില്ലേ?
1: അത് പൊട്ട്, അതാ പറഞ്ഞത്, നമ്മള് ഈ ദേഷ്യം നമ്മൾ ഈ വായിക്കൊക്കെ പറയുന്നത് പറയുമ്പോ അവർക്കൊരു വിഷമാവും. കാരണം പുള്ളി ഞാൻ സൈലന്റ് ആകുമ്പം, പുള്ളി സൈലന്റ് ആകുമ്പോ ഞാൻ സൈലന്റ് ആവും. അന്നേരം പുള്ളി കൊറേ കിടന്ന് പറയാട്ടാൻ പോകും. ഇപ്പൊ ഞാൻ വൈലന്റ് ആവുകയാണെങ്കിൽ പുള്ളി അങ്ങ് സൈലന്റ് ആവും. ഞാൻ കിടന്ന് ദേഷിക്കുമ്പോൾ പുള്ളി അപ്പുറത്ത് പോയിന്ന് ചിരിക്കും. അല്ലാതെ കൊറേ കേട്ട് പറയാൻ, നീ പറയുന്ന എല്ലാം കേട്ടോ ഞാൻ അപ്പുറത്ത് ചിരിച്ചോണ്ട് വന്നെ.
0: എന്റെ
1: വിഷമങ്ങളൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ച ഞാൻ അപ്പുറത്ത് പോയിരുന്നു.
0: നമുക്കിതൊരു ഫണ്ണായിട്ടുള്ള രീതിയിലും എടുക്കാം. പക്ഷേ നമുക്ക് അതെ, നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ശരിക്കും അത് പിന്നീട് എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ടത് മാറും അല്ലേ? അതാണ് അപ്പോഴത്തേക്ക് പിന്നെ ഓ ആ സമയത്ത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നലായിരിക്കും തോന്നുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം മോളെ.
0: നമസ്കാരം.
2: മഴയുണ്ടോ?
0: മഴയാണ്.
2: മഴയാണ് മോളെ, രാത്രി മൊത്തം മഴയായിരുന്നു.
0: ഓക്കെ.
2: രാവിലെയും മഴയായിരുന്നു.
0: പറഞ്ഞോളാമേ.
2: മനുഷ്യനെല്ലാം വൈലന്റ് ആവുന്നതിനെ പറ്റിയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടെ കറണ്ട് പോകും, അതുകൊണ്ട് ചില കാര്യങ്ങൾ കേൾക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന. ദേഷ്യം നമുക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല. ദേഷ്യം പലതും പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ നമ്മള് ക്ലേശിക്കേണ്ട ഒരുപാട്
0: കാര്യങ്ങളുണ്ട്.
2: എനിക്ക് ഒരനുഭവം, ഇന്നും എന്റെ മനസ്സ് വലിയ മുറിവേറ്റ് വേദനിക്കുക. എന്റെ കൊച്ചുപ്രായത്തിലുണ്ടായ ഒരു സംഭവം, എന്റെ ചെറിയന്തോ ഒരു കാര്യത്തില് എന്റെ അമ്മാമ്മ എന്നെ അടിച്ചു. അടിച്ചപ്പോ ഞാൻ ഇങ്ങനെ നെഞ്ചത്തിടിച്ചു. ഇടിച്ചപ്പോ എന്റെ അമ്മാമ്മ ഞാൻ അടിക്കുന്ന സങ്കടം കൊണ്ട് എന്നെ കയറി പിടിച്ചു. പക്ഷെ ഞാൻ അങ്ങ് വൈലന്റ് ആയ അമ്മാമ്മ ഒരു കടി കൊടുത്തു മോളെ. എനിക്കിങ്ങനെ കടിച്ചതായിട്ട് പോലും ഒരു ഓർമ്മ തോന്നി,
0: ഓർമ്മ തോന്നില്ല
2: തോന്നില്ല. പിന്നെ എന്റെ അമ്മാമ്മയുടെ കയ്യിൽ ഇങ്ങനെ ബ്ലഡ് ഒഴുകുന്നു.
0: ഓ,
2: എനിക്ക് പിന്നെ അത് കണ്ടപ്പോ അതിന് വലിയ സങ്കടവും വിഷമവും അതിനൊക്കെ ഇടിയും കരച്ചിലുമായി. എനിക്ക് സംഭവിച്ചു പോയല്ലോ എന്ന്. എന്റെ 6 വയസ്സിലോ 5 വയസ്സിലോ എന്തോ നടന്നയാ. പക്ഷെ എനിക്ക് ഇന്ന് 70 വയസ്സിലും അതൊരു വലിയ മുറിവേറ്റ വേദനയായിട്ട് മാറി. അപ്പൊ നമ്മുടെ ദേഷ്യം നമുക്ക് അടക്കാൻ ഒക്കാതെ വന്നത് നമ്മുടെ ഹൃദയത്തിൽ വലിയ മുറിവേറ്റി. പിന്നീട് ഒക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങള് ഞാൻ ക്ഷമിക്കും, ക്ഷമിച്ച് ക്ഷമിച്ച് പിന്നെ അവസാനം നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ അണ്ണാക്ക് കൈയിട്ട ഞാൻ
0: പൊട്ടിത്തെറിക്കും,
2: നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും. പക്ഷെ ചില വാക്കുകളിൽ നമ്മൾ വേദനിക്കുകയും ചെയ്യും. കാരണം സലീല പറഞ്ഞതുപോലെ രണ്ട് അടി കൊടുത്താൽ അത് അവിടെ തുടച്ച് വേദന അങ്ങ് മാറും. പക്ഷെ ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും തുറന്നു
0: കയറും,
2: അത് നമുക്ക് വലിയ വേദനയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും ഈ ദേഷ്യം
0: കുഞ്ഞുനാളിലല്ലേ,
2: കുഞ്ഞുങ്ങളെ അല്ലാതെ വലിയവരുമായിട്ട് നമ്മൾ ആരുമായിട്ട്
0: അടിക്കാനും കുഞ്ഞുനാളില് കുഞ്ഞുനാളില് നമ്മളെ ആവശ്യം കുഞ്ഞു കുഞ്ഞു കുഞ്ഞു വാശിയുടെ പുറത്ത് അങ്ങനെ എത്രയോ പേര്. അതെ അതെ അതെ, എത്രയോ പേര്.
2: വലിയവര് നമ്മള് വലിയവരിൽ ആരെ അടിക്കാനും നമ്മുടെ ഭർത്താവ്, അത് നമ്മളീ പോലെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കും. പിന്നെ ചില ഭർത്താക്കന്മാരെ രണ്ട് പേടിക്കാതെ ഇണങ്ങത്തില്ല, അല്ലെങ്കിൽ ചില ഭാര്യമാരും രണ്ട് പേടിക്കാതെ ഇണങ്ങത്തില്ല.
0: അങ്ങനെ പറയാതല്ല
2: അങ്ങനെയായിരുന്നു എന്ന് പറയുന്നേ മോളെ. ചിലര് ഇച്ചിരി ചിലപ്പോ ഇപ്പോഴത്തെ ആളുകള് പഠിക്കാനല്ല, പണ്ടും മദ്യപാനം ഉണ്ട്, ഇപ്പൊ പിന്നെ ഓവറായി പറയുവാ. ചില മദ്യപാനികള് മദ്യവിച്ചു വീട്ടിൽ വന്നാൽ അന്നേരം അവർക്ക് സമാധാനം കൊടുക്കട്ടെ, അന്നേരം പൊട്ടിത്തെറിക്കും. അപ്പൊ പിന്നെ ചൂടിന്റെ കൂടെ ചൂട് കയറി വീണ്ടും പ്രശ്നമാകും. അതേസമയം രാവിലെ അത് തണുപ്പിച്ച് പറയുവാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ
0: വർത്തമാനം പറയാൻ പറ്റുമോ?
2: പിന്നെ സന്തോഷമായിട്ട് നമുക്ക് പറയാം. അന്നേരം പറഞ്ഞാൽ

0: അല്ലല്ല,
1: മദ്യപിച്ച ഒരാൾക്ക് സമാധാനത്തെ വർത്തമാനം പറയാൻ പറ്റുമോ? മദ്യപിക്കുന്ന ഒരാൾക്ക് സമാധാനത്തെ വർത്തമാനം പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം അന്നേരം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആ മദ്യപിച്ച ആളിന് ഓർമ്മ പോലും കാണില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ആരും ഡൊമസ്റ്റിക് വയലൻസ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നും പറയുന്നു ചെയ്യല്ലേ. അതിപ്പോൾ നമ്മളുടെ ആ പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആ അമ്മ പറഞ്ഞതാണ്. അപ്പം ആ ഒരു കാര്യം അല്ല, നമ്മൾ സമാധാനത്തെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ അത് ചിലപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അതിര് കടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ കൈവെക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പം അത് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പം അതിലേക്ക് പോകരുത്. നമ്മൾ പറയുന്നത് ആക്ച്വൽ ദേഷ്യമാണ്, മനുഷ്യൻ്റെ ദേഷ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഈ കാര്യം എന്ന് പറയുന്നത് അതിര് കടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യത്തിലോട്ടൊന്നും നമ്മൾക്ക് പോകേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളത് കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാക്കുതർക്കമുണ്ടാകും, ആരോഗ്യപരമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം. അതെ അതെ അതെ, കേറട്ടെ കേറട്ടെ, എല്ലാരും പോരട്ടെ, എല്ലാരും പോരട്ടെ. രാവിലെ
2: ഈ പുതിയ ആൾക്കാരൊക്കെ ഇത് എവിടെ പോയി, എന്തായി അവര് കേട്ടോട്ട് മാത്രം ഇരിക്കുന്നേ, അവരെന്താ വിളിക്കാത്തെ?
1: അവര് അവർക്ക് അവർക്ക് ചിലപ്പോ ഞാൻ പുതിയതായത് കൊണ്ടായിരിക്കാം അവര് വിളിക്കാത്തത്.
2: അവ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വന്നൊരു വാർത്തയാണ്, ഈ പുതിയ ആൾക്കാരും മിണ്ടാത്ത എന്താണ്. അവരും മിണ്ടാറില്ല,
1: പക്ഷേ
2: മിണ്ടാത്ത
1: കേൾക്കാറുണ്ട്,
2: കേട്ടുകൊണ്ട് മാത്രമേ ഇരിക്കുന്നത്.
1: പറഞ്ഞു ചേച്ചി.
2: അപ്പൊ ദേഷ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദേഷ്യം എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ ലൈഫ് ബോയിയുടെ പരസ്യം പറയുന്ന കൂട്ടാണ്. എവിടെ ലൈഫ് ബോയ് ഉണ്ട് അവിടെ ആരോഗ്യം ഉണ്ടെന്ന് പറയുന്ന കൂട്ടാണ്. നമുക്ക് എവിടെ സ്നേഹം കൂടുതലുണ്ടോ അവിടെയാണ് നമുക്ക് ദേഷ്യം
1: കൂടുതൽ.
2: നമുക്ക് സ്നേഹം കൂടുതലുള്ളവരോട് നമുക്ക് പെട്ടെന്ന് സങ്കടവും വിഷമവും ഒക്കെ അവരോട് വരും.
1: അതായത് നമുക്ക് അത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അവരടുത്ത് ഉണ്ട് എന്നുള്ളതും കൂടെ അർത്ഥമാണ്.
2: അതാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. വേറെ അല്ലാതെ പുറത്തുള്ളവരോട് നമ്മൾ അങ്ങനെ ദേഷ്യപ്പെടാറും എടുക്കാറും ഒന്നും ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ആരോട് തോന്നുന്നു അവരോട് നമ്മൾ പെട്ടെന്ന് പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നമ്മുടെ കുടുംബത്തുള്ളവരോടാണ് നമുക്ക് കൂടുതൽ അങ്ങനത്തെ ഒരു അവസ്ഥ
1: ഉണ്ടാകുന്നത്. അതെ.
2: എന്നാലും അച്ഛനോടും അമ്മയോടും അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതി ഇല്ലായിരുന്നു. ചില ഈ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് പിന്നെന്താ അത് ശരിയല്ലാത്ത രീതിയിൽ പോകുമ്പോ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് നമ്മൾ ഇച്ചിരി കണ്ട കൂട്ടി പറയും, അത്രേ ഉള്ളു.
1: എന്നാലും
2: അങ്ങനെ വിഷമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം അവരെ ഒന്നും ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട ഒരു കാലം
1: ഉണ്ടായിട്ടില്ല.
2: സ്നേഹത്തോടെ ആയിരുന്നു പഴയകാല ജീവിത രീതികൾ. ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ദേഷിക്കേണ്ട ഒന്നും സാധ്യത. പിന്നീട് നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ വളരെ സന്തോഷമായിട്ട് ജീവിച്ച ഒരാളാണ്. ദേഷ്യം എന്താണെന്ന് എനിക്ക് അറിയത്തോലും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ചുറ്റുപാട് മാറുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളിലേക്ക് പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: എന്നാലും
2: വലിയ വലിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും, സങ്കടവും ദേഷ്യവും ഒന്നും ഇല്ലാതെ. പക്ഷെ ചെറിയ ചില സംഭവങ്ങൾ നമ്മുടെ കണ്ണ് നനയിക്കും പെട്ടെന്ന്. അത് നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും എന്തെങ്കിലും വരുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ടാകും ദേഷ്യം. ചിലപ്പോ അങ്ങനെയാണ് വരുന്നത്. പിന്നെ പുറത്ത് നമ്മൾ ആരോടും ദേഷ്യിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരെ വിഷമിപ്പിക്കണ്ട, മറ്റൊരാൾക്കൊരു വിഷമം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട
1: എന്ന് വെച്ചിട്ട്
2: നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ചിലതൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും, എന്നാലും നമ്മളങ്ങ് പിടിച്ചു നിൽക്കും പാടില്ലല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥ. ആരെയും നമ്മൾ പുറകെ നിന്ന് വലിക്കുന്ന പോലെ നമുക്ക് തോന്നും.
1: ചേച്ചി പെട്ടെന്ന് പ്രതികരിക്കുന്ന ടൈപ്പാണോ അതോ ഇങ്ങനെ സമാധാനം
2: പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ സാഹചര്യം നോക്കിയേ സംസാരിക്കാറുള്ളൂ.
1: സംസാരിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ.
2: സാഹചര്യം നോക്കിയിട്ടേ ഞാൻ സംസാരിക്കാറുള്ളൂ. കാരണം എന്റെ അച്ഛൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അച്ഛനും അമ്മയും അച്ഛൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരു പ്രകൃതി. കാരണം മിണ്ടാണ്ടിരുന്നാളെ.
1: പക്ഷെ
2: അച്ഛൻ വയലന്റ് ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അച്ഛനെ പിടിച്ചാൽ പിന്നെ
1: നിക്കത്തില്ല. അതെ, മാക്സിമം ക്ഷമിക്കും.
2: അച്ഛനങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം വീട്ടില് വളരെ കുറവായിരുന്നു. ഏത് പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മകളായിട്ട് വളരുമ്പോ നമ്മൾക്കും കുറച്ച് ചിലപ്പോ അങ്ങ് എന്തെങ്കിലും പറഞ്ഞു പോകുന്നുള്ള ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളു. അപ്പൊ ആർക്ക് ദേഷ്യം ഉണ്ടായിരിക്കട്ടെ, എല്ലാരും സന്തോഷമായിട്ട് സ്നേഹമായിട്ട് പോകട്ടെ, ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.
1: അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെ ചുറ്റുപാടും ആണ് അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്നൊരു കാര്യമുണ്ട്. അതായത് ഓരോ മനുഷ്യന്റെ ചുറ്റുപാടും അവര് വളർന്ന സാഹചര്യവും അവര് വളർന്ന ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഓരോ ഈ പറഞ്ഞ ആളുകളുടെ ഓരോ സ്വഭാവ രൂപീകരണത്തിനുള്ള ഒരു വലിയൊരു കാര്യമാണ്, വലിയൊരു ഇതാണ്, ഹാബിറ്റാണ്, അത് ഹാബിറ്റായിട്ടാണ് അത്. അപ്പം ആ ഒരു പരിസരത്തിൽ നിന്ന് അയാൾക്കുണ്ടാകുന്ന സ്വഭാവങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കൂടുതലും അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ കൂടി തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, കട്ടായിട്ടുണ്ട്. അപ്പോൾ ആ അവൻ വളർന്നു വരുന്ന, അവനോ അല്ലെങ്കിൽ അവളോ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം, അവരുടെ മാതാപിതാക്കൾ എങ്ങനെ അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു, അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള എന്ത് സ്വഭാവങ്ങളാണ് അവർക്ക് ഉള്ളത്, ഇനിയിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ പുറത്തു കൊണ്ടുവരാം. ചിലപ്പോൾ നമ്മൾ ഇനി വരുന്ന ഒരു ജനറേഷന് അങ്ങനെ തന്നെ ആലോചിക്കണമെന്ന് തോന്നി. അത് ഞാൻ പറഞ്ഞു തരാം. ആ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇന്നത്തെ വിഷയം നല്ലൊരു വിഷയമാണ്. അതായത് നമുക്ക് ദേഷ്യം ഇല്ല എന്ന് പറയാൻ അറിയത്തില്ല, തീർച്ചയായിട്ടും കാണും. അത് ഇപ്പൊ തൊട്ട് മുമ്പുള്ള പാസഞ്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാഹചര്യം സന്ദർഭം അനുസരിച്ച് പ്രതികരിക്കുക ഉണ്ടായിരുന്നാൽ വളരെ എന്തോ. നമ്മള് വീടും നാടും ഒക്കെ വിട്ട് ഈ കറങ്ങിയിട്ടുള്ളവർക്കാകുമ്പോ അത് എളുപ്പം അറിയാൻ പറ്റും. നമ്മളിപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴെന്ന് വെച്ചാൽ അതോടുകൂടി ചിലപ്പോ അങ്ങ് തീരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ വർത്തമാനം പറയുന്നതെന്ന് പോലും
1: അറിയാൻ പറ്റത്തില്ല.
0: പക്ഷെ പറയുന്നവർക്ക് പ്രശ്നമില്ല, കേട്ടിരിക്കുന്നവർക്കും അത് പിന്നീട് ഭയങ്കര പ്രശ്നം എത്തിച്ചെന്ന് അവസാനിച്ചു. അതുകൊണ്ട് കഴിവതും സമീപനം പാലിക്കാൻ ഉണ്ടായിരിക്കുക. എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്.
1: ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ, ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ള ആളുകള് പിന്നീട് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് തോന്നിയിട്ടാണ് അവസാനം അവര് മിണ്ടാതങ്ങിയിരുന്നാ പോരെ, എന്തിനു ഈ കാര്യത്തിനകത്തൊക്കെ ചെന്ന് തലയിടുന്നു, എന്തിനൊക്കെ ഈ കാര്യത്തിനകത്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശരിയാണ്, ശരിയായിരിക്കാം, അതുകൊണ്ടേ ആയിരിക്കും. കാര്യം അവർ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ്, നമ്മളെക്കാളും എത്രയോ മുതിർന്ന ആളുകളാണ്. അവർ പറയുന്നത് നമ്മൾക്ക് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് കാര്യം. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രതികരിച്ചും അല്ലെങ്കിൽ സംസാരിച്ചും ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവമുള്ള ആളുകളാണ് ഈ വിളിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു അഭിപ്രായത്തിന് നമ്മൾ മാനിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എന്തൊക്കെ ദോഷവശങ്ങൾ ഉണ്ടാകുമെന്നും എന്തൊക്കെ നല്ല വശങ്ങളുണ്ടാകും, പ്രതികരിക്കാതിരിക്കരുത് എന്നല്ല പറയുന്നത്, നമ്മൾ പ്രതികരിക്കണം. പക്ഷേ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാട് കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു കാര്യമാണ്. ആ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചു, അവനവൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നതെന്നാണ്. അപ്പം നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാട് ഇപ്പം അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സൈഡുണ്ടോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതൊരിക്കലും നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ കൊടുക്കരുത്, അത് നമ്മൾ പാസ് ചെയ്ത് വിടരുത്. അത് പാസ് ചെയ്ത് വിട്ടാൽ തന്നെ അതൊരു ജനറേഷണൽ ട്രോമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാര്യം നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് സൈഡുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറയ്ക്കോ നമ്മൾ കൊടുക്കുന്നത് എന്ത് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കും, അത് അവർക്ക് പാസ് ചെയ്ത് കൊടുക്കണോ? അത് പാസ് ചെയ്ത് കൊടുക്കണ്ട, അവർ നന്നായിട്ട് വളരട്ടെ, അവർ കുറച്ച് ശാന്തതയും പക്വതയും കുറച്ചൊക്കെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആളുകളായിട്ട് മാറട്ടെ എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ നമുക്ക് ഒരു കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ശാന്തതയുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തന്നെ ഈ കാര്യത്തിലോട്ടുള്ള ചിന്തകൾ മാറും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ഒരിക്കലും നമ്മൾ വാശി പിടിച്ച് ദേഷ്യം പിടിച്ച് ആ കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് അത് ചെയ്യും ഇത് ചെയ്യും അത് മറ്റേത് ചെയ്യും അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നീ വാ വന്ന് കേക്ക് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ടോൺ മാറുമ്പോൾ ആ കുട്ടികൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ചിരുത്തി സംസാരിക്കേണ്ട കുട്ടികളൊന്നും അല്ല, എല്ലാവർക്കും ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം അറിയുന്ന കുട്ടികളും എല്ലാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു നാലാമത്തെ പ്രാവശ്യം നമ്മുടെ ടോൺ ഒന്ന് കടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാവും ആ ഇനി ഞാൻ അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. ഈ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഉള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ പേരൻസിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജനറേഷനൽ ട്രോമാസ് അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് വിടരുത്, ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, ആ ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ സുമയ പറഞ്ഞത് തന്നെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു.
1: ആ
3: പക്ഷെ ഇപ്പം ഞാനിപ്പോ ഷാജി പറഞ്ഞോല്ലേ, ഞാനിപ്പോ ഒന്നും വഴി പിന്നെ മൗനം വിദ്വാന് കൂട്ടണമെന്ന് പറയുന്നോല്ലേ, ഈ ഭൂമിയോളം ക്ഷമിക്കുക ഇതൊക്കെയാണ് സത്യവാദം. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഞാൻ വെറുതെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരുപാട് നല്ല കൂട്ടുകാരായിരിക്കുന്ന സമയത്ത് അടുത്ത് നിന്നോണ്ടാണല്ലോ ഈ വഴക്കിടുന്നത്. പക്ഷെ എന്തിനും ഇത്തരം ഒറ്റ വെച്ച് സംസാരിക്കുന്നു, ഇതിലും ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ അവരുടെ ഹൃദയം തമ്മിൽ അകണ്ടുക എന്നുള്ള തൊട്ടടുത്തെങ്കിലും ഭയങ്കര ഒറ്റത്തിലല്ലേ ഈ വഴക്കിടുന്നത്.
1: അതെ,
3: അപ്പൊ ഇത് അത് ഇല്ലെന്നൊക്കെയാണ് ഞാൻ സ്വയം കണ്ടെത്തിയത്. സമാധാനത്തെ പോകുന്നു, ഇപ്പൊ മുമ്പേ പാസഞ്ചർ എല്ലാരും പറഞ്ഞോളൂ സമാധാനത്തെ പോവുക. ഇനി ഒരു കാര്യമുണ്ട്, നമ്മള് നടക്കുന്നുണ്ടെങ്കിൽ പടിക്കെട്ടി ഇറങ്ങുന്ന സമയത്ത് കാല് തട്ടി വീണ് കഴിഞ്ഞാൽ ആശുപത്രി പോയി പിന്നെ നമുക്ക് മരുന്ന് വെക്കാം. പക്ഷെ നാക്കിടവുകയാൽ
1: അതെ അതെ അതെ അതെ, അതായത് നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മെസ്സേജാണ് കേട്ടോ. നമുക്കൊരു പരിക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. നാക്കുപുഴ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും അല്ലേ? അപ്പം അതാണ് നമ്മൾ ഇപ്പം ഒപ്പം ജീവിക്കുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മക്കളായിക്കോട്ടെ നമ്മളെ ആളുകളായിക്കോട്ടെ നമ്മൾ കഴിവതും തെറ്റ് കണ്ടാൽ നമ്മൾ പറയും. തെറ്റ് കണ്ടാൽ നമ്മൾ അതിനർത്ഥം വഴക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുക അങ്ങനെയല്ല പറയുന്നത്. തെറ്റ് കണ്ടാൽ ശാസിക്കും, തെറ്റ് കണ്ടാൽ മാതാപിതാക്കൾ മക്കളെ ശാസിക്കും, അവർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പറയും, ശിക്ഷിക്കും. പക്ഷേ ശിക്ഷണം എന്നൊക്കെ പറയുന്നത് നമ്മൾ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷണം ഏത് രീതിയിലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അത് പറഞ്ഞ് വിളിച്ചിരുത്തി സംസാരം കുറേ കൂടി മുതിർന്നു കഴിയുമ്പോഴാണ്, കുഞ്ഞുനാളിലൊക്കെ ഇവർക്ക് രണ്ട് അടി കൊടുത്താലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ശാസിച്ചാലോ അവർക്കതില്ല. പക്ഷെ വലുതായി കഴിയുമ്പോൾ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ ഈ പറഞ്ഞതിനുകൊണ്ട് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ സംസാരിച്ചു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. ഓക്കെ, ഇന്നലെ കൂടെ എൻ്റെ ഉമ്മച്ചയും അബ്ജയും എന്നെ വിളിച്ചിരുത്തി സംസാരിച്ചതാണ്. ശരിയാണ്, അതായത് അതങ്ങനെയാണ്. അപ്പം നമ്മൾ ആ ഒരു പേരൻറ്റിങ് ഉണ്ടല്ലോ അവിടെ, അതെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ ലെവൽ മാറ്റമാണ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ എത്രത്തോളം നമ്മൾ ഈ നമ്മൾ വരുന്ന ആ ഒരു പാത്ത് ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു വഴിയുണ്ടല്ലോ, അത് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ എടു പിടിയെന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ട് മിനിറ്റ് അവിടെ നിന്ന് സംസാരിച്ചു കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിലുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇനിയും നമുക്ക് അഭിപ്രായം നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് വളരെ കുറച്ച് കാലമായിട്ട് തന്നെ നമുക്ക് ഷൈല സമ്മത് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഇത്ത എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെ നല്ല ഗ്രേറ്റ് വിഷയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ അധികം നേരം നമ്മൾ സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വിലയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യത്തെ കുറിച്ചിട്ടാണ് അല്ലെ. എന്തായിരുന്നു ഈ ദേഷ്യത്തെ പറ്റിയിട്ട് പറയാനായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു ടോപ്പിക് എടുത്ത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വന്നിട്ടായിരിക്കുമല്ലോ അല്ലെ, സ്വാഭാവികമായിട്ടും നമ്മൾ വന്നിട്ടായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് ടിപ്സുകളൊക്കെ ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം വീണ്ടും പറയാൻ വേണ്ടിയിട്ട് വിളിക്കുക 9544709012 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, വളർന്നു വരുന്ന സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചുറ്റുപാടിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ ഒരു മനുഷ്യനെ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. അപ്പം ചിലരുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛന്മാരോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും, വളരെ അറഗൻ്റ് ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കൾ ചിലപ്പോൾ ഭയങ്കര ശാന്തതയുള്ള കുട്ടികളായിട്ട് മാറും. അതായത് അവർക്ക് ആ ഒരു അറഗൻസി ചിലപ്പോൾ കണ്ടിട്ടായിരിക്കാം അവർ പിന്നീട് അവർ വളരെ ഒരു ശാന്തതയുള്ള പ്രകൃതക്കാരായിട്ട് അവർ മാറുന്നത്. അത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ. ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ആ, നമുക്ക് ദേഷ്യമാണ് സാഹചര്യം സങ്കടം, ദേഷ്യമാണ് പ്രശ്നം. അല്ലേ സുമയ്യ?
0: അതെ.
1: ആ, പക്ഷേ അത് നമുക്ക് മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റിയാൽ, പക്ഷെ പലപ്പോഴും ചില സാഹചര്യങ്ങൾ പറ്റാതെ വരും. സുമയ്യ സൂചിപ്പിച്ച ചില വിഷയങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് രക്ഷകർത്താക്കൾ പരസ്പരം ഹാർഷലായി സംസാരിക്കാറുണ്ട്. അപ്പൊ ഈ സംസാരം അവര്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മക്കളുടെ റോൾ മോഡൽ എപ്പോഴും നമ്മൾ രക്ഷകർത്താക്കളാണ്. അപ്പൊ നമ്മള് പരസ്പരം അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്കൊരു പരിധി വരെ അവരെയും നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അവരില്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാം. പിന്നെ നമുക്ക് ഇതിനൊക്കെ ഉള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ നമ്മള് ഒരാള് തോക്കുക, രണ്ടുപേരും ജയിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ പ്രശ്നം സ്വല്പ സമയത്തേക്ക്. പിന്നെ ആ ഒരു അന്തരീക്ഷം ഒക്കുന്ന ഇറങ്ങി ചെയ്യാൻ അങ്ങോട്ട് ഒന്ന് മാറി നിൽക്കുക. പിന്നെ നമ്മൾ രണ്ട് പറയുമ്പോൾ മൂന്ന് പറയും, മൂന്ന് പറയുമ്പോൾ നാല് പറയും, അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ അത് സാഹചര്യങ്ങൾ പറ്റിപ്പോവും ചെയ്തു. മനുഷ്യനാണല്ലോ, എല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമ്മൾ നമ്മുടേതായ ഒരുപാട് ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരസ്പരം അത് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും ഉത്തമമായി. പക്ഷെ പലപ്പോഴും ചില സാഹചര്യങ്ങൾ സംഭവിക്കത്തില്ല. അത് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ കാരണം പരസ്പരം നമ്മൾ അറിയുന്നില്ല എന്ന് തന്നെയാണ്. ചില നിസ്സാര കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ പ്രകോപിതരായി പോവും. അപ്പൊ ഇത് കൃത്യമായി നമ്മൾ ഒരു ഒരു അളന്നു തൂക്കി നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ നമുക്ക് അതിനകത്തൊക്കെ ഒഴിവാകാൻ കഴിയും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ആ അത്തരത്തിലുള്ള ഗോപം നമ്മക്കുണ്ടാകുന്ന ആ ദേഷ്യവും കോപവും ഒക്കെയാണ് പല പല സംഭവങ്ങളിലേക്കും വഴിതെളിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകും. അങ്ങനെ പല പല ഇൻസിഡൻസ് ഉണ്ടായാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരമാവധി ക്ഷമിക്കാൻ ശ്രമിക്കുക, ഒരു ദേഷ്യം ഒഴിവാക്കുക.
0: അതെ, അതായത് നമ്മള് ശരിയാണ്, നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് പല ഇൻസിഡൻസും പലതും നടക്കുന്നതും ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു ഫീലിങ്ങിൻ്റെ മണ്ടയ്ക്കായിരിക്കും. കുറച്ച് ആൾക്കാരുണ്ട് വളരെയധികം പെട്ടെന്ന് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, പ്രതികരണശേഷി ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പ്രതികരണം ഭയങ്കര കൂടുതലുള്ള ആളുകൾക്കായിരിക്കും. നമുക്ക് പെട്ടെന്നൊന്ന് എന്തെങ്കിലും കേട്ടാൽ തന്നെയും പെട്ടെന്ന് അങ്ങനെ കേട്ടിരിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകത്തില്ല, പ്രതികരിച്ചു പോകും. അത് ആ പ്രതികരണശേഷി കൂടിയതുകൊണ്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പം ചില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനോട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രയ്ക്ക് അങ്ങോട്ട് പ്രതികരണശേഷി വേണ്ട, കുറച്ചൊക്കെ നമ്മൾ പ്രതികരണശേഷി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ.
0: നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: നമ്മുടെ ദേഷ്യം, നമ്മൾ കഴിഞ്ഞ ശ്രോതാവ് പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ആ ദേശത്തെ കീഴടങ്ങി, അതുപോലെ മക്കളോടായാലും ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട്. എന്റെ ജീവിതത്തിന് അതിനാണ് ഏറ്റവും വിലപ്പെട്ട. ഇപ്പൊ ഞാൻ ചിന്തിക്കും, എനിക്ക് ആ ക്ഷമകളെല്ലാം തന്നത് ഈശ്വരനാണല്ലോ എന്ന്. എന്ത് ഈശ്വര ഭാഗത്തു നിന്നാ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഇല്ലായിരുന്നു, ഞാൻ അത് ക്ഷമിക്കുമായിരുന്നു.
0: അല്ല, ആ ക്ഷമയിലും ഒരു വിഷമം ഉണ്ടോ എന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. ഉണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അത്രയും ക്ഷമിച്ചത്?
2: പല കാര്യത്തിനും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്.
0: പറഞ്ഞോളൂ.
2: കൊണ്ടുപോയതായാലും എല്ലാ കാര്യത്തിനും ഞാൻ ചിത്രങ്ങളിൽ കൊണ്ടായാലും ഞാൻ മനസ്സിലായി അറിയാത്ത കാര്യങ്ങളില്ല. അതായത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ.
0: അങ്ങനെ നമ്മുടെ അമ്മമാരോട് സ്വാഭാവികമായിട്ടും, നമ്മളുടെ അമ്മമാരോട് സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്, നമ്മൾ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്, ഒരുപാട് ക്ഷമിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യമ്പം, ആ ഒരു വാക്കിന് ഇപ്പൊ ഈ വന്ന ഒരു കാലത്ത് പ്രസക്തി വളരെയധികം കുറവാണെന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം ഇപ്പോ ആർക്കും ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന് കൂടുതലും അതും അതിന് അത് കേൾക്കാൻ അത്ര ക്ഷമയില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യമാണ്. കാരണം എല്ലാവർക്കും എല്ലാവരുടേതുമായിട്ടുള്ള ഒരു പ്രോപ്പർ സ്റ്റാൻഡ് ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇൻ കേസ് നമുക്ക് ഇത് ഏത് വഴിയെ പോയാലും ഏത് സാഹചര്യത്തിലൂടെ പോയാലും ഓരോ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുള്ള കാലഘട്ടമാണ്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര ഏജ്ഡ് ആയിട്ടുള്ളവരും ആയിക്കോട്ടെ, അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന കുറച്ച് ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അവിടെ എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്ത രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ്. അപ്പം എങ്ങനെയും നമ്മൾ നമുക്ക് വരുന്ന ആ ഒരു തടസ്സങ്ങളെ നമ്മളതിനെ ഭേദിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് പരിഹാരം കണ്ടെത്തുക. സൊല്യൂഷൻ ഉണ്ടല്ലോ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് പറയുന്ന ഒരു, പച്ചസാര ഇല്ലാത്ത ചായ ഇല്ല, ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ. അപ്പം അതേപോലെ തന്നെ ഈ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ആ പരിഹാരം നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ റേഡിയോ 91.2 വിലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഇറങ്ങില്ലേ രശ്മി ത്രില്ലോണം? രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
1: ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മളിത് സംസാരിച്ചുകൊണ്ടിരുന്നത് ദേഷ്യത്തെ കുറിച്ചിട്ടാണ്. എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ട് പോകുന്നൊരു സമയമാണിത്. അപ്പം നമുക്ക് പല ടിപ്സും ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു സാഹചര്യത്തിൽ, നമുക്ക് ദേഷ്യം തരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കങ്ങ് മാറിക്കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ മെഡിസിൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ദേഷ്യം തരുന്ന കാര്യങ്ങൾ ഏതാണോ അതൊന്ന് കണ്ടുപിടിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ആ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ചില ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് തന്നെ വിശ്വസിക്കുക കേട്ടോ. അപ്പം പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്.
1: ഓക്കെ, നമ്മൾ ദേഷ്യം എന്ന് പറയുന്ന വിഷയമാണ് ഇന്ന്. ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം? നമുക്ക് മനുഷ്യരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സഹജമായിട്ടുള്ള കാര്യമാണ് ദേഷ്യവും. ദുഃഖവും ദേഷ്യവും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റും, കുറച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. നേരത്തെ അമ്മമാര് പറഞ്ഞ പോലെ നമ്മുടെ പ്രായത്തിന്റെ ഒരു ഗ്രാജുവലി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോടും നമുക്ക് ദേഷ്യം കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന നമ്മുടെ ആദ്യമുള്ള ഒരു ദേഷ്യത്തിന്റെ അത്രയും അങ്ങോട്ട് കടുപ്പ് നമുക്ക്. പിന്നെ അതിന്റെ കാരണം നമ്മള് ചിന്തിക്കും, ഇവരെന്തിനു വേണ്ടി അത് പറഞ്ഞു. ഒരു പ്രാവശ്യം നമ്മൾ വഴക്കിട്ട്, രണ്ടു പ്രാവശ്യം വഴക്കിട്ട്, മൂന്നാമത് വഴക്കിടാൻ നേരത്ത് പിന്നെ നമ്മൾ ചിന്തിക്കും, ഓ ഇതിന് വഴക്കിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ പിന്നെ നമുക്ക് മിണ്ടായിരുന്നൂടെ. മനസ്സിലായി? ആ ഒരു തിരിച്ചറിവ് നമുക്ക് എത്തുന്നത് വരെ നമ്മൾ എന്തൊക്കെ ആയാലും, നമുക്ക് ഒരാൾ ആവശ്യമില്ല, നമ്മൾ എത്ര സഹിക്കാൻ പറ്റുന്ന ഒരാളായാലും നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഇല്ലായ്മകളൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ചിലര് പൊട്ടിത്തെറിക്കും. ചില സമയത്ത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന നേരത്തെ ശേഖൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ദേഷ്യം വരുമ്പോ ആ ആളുകളിൽ നിന്ന് ഒത്തിരി അകലെയായി പോകുന്നു. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒറ്റത്തിൽ സംസാരിക്കുന്നത്. പക്ഷെ സ്നേഹമുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ വളരെ പയ്യെ പറയത്തുള്ളു ആരോടായാലും. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയുമായിട്ടുണ്ടാകുന്ന അകലം കൂടുന്നതാണ് നമ്മുടെ ഈ പ്രശ്നം. ഒന്നെങ്കിൽ ആ വ്യക്തി പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ട് നമ്മൾ പള്ള് പറഞ്ഞു, നമ്മുടെ വേഷത്തിൽ തെറ്റുണ്ടോ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈലന്റ് ആയിട്ടിരിക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മള് ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് മിണ്ടായിരുന്നിട്ട് പിന്നെ ചോദിക്കണം, ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തോ കിട്ടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ അവര് പറയടേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അത് നമുക്ക് അത് ഈ സമയം എന്താ നമ്മൾ പറയണ്ടത്, നമുക്ക് ആ ഒരു സംയോനം പാലിച്ചിട്ട് നമ്മളത് കുഞ്ഞുനാളിലെ നമുക്ക് വളർന്നു വരുന്ന ഒരു ശീലമാണ് നമ്മുടെ കൂടെ ഈ ദേഷ്യവും പക്വതയും സ്നേഹവും എല്ലാം. മനസ്സിലായത്? അപ്പൊ നമ്മൾ പക്ഷെ നമ്മള് നാം ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ വീട്ടിൽ ഇത്രയും ദേഷ്യപ്പെടും, ചിലപ്പോ അച്ഛനെ എടുത്താലേ അമ്മയെ എടുത്താലേ കുട്ടികളോട്, നമ്മളിപ്പോ ഞാനൊക്കെ ആകുമ്പോ പിള്ളേരോട് ദേഷ്യപ്പെടും. ഈ ഒരു ദേഷ്യം നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങി ഒരു വ്യക്തിയോട് പെടുവോ, ദേഷ്യപ്പെടുവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? നമുക്ക് വീട്ടിൽ നമുക്ക് എന്തോ ആകും, വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പെക്ട് ഉള്ള ഒരു സാറിന്റെ അടുത്ത് അല്ല ഡോക്ടർ എത്ര നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ, അവരതൊക്കെ എന്തൊക്കെ നമ്മളോട് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, കേട്ടോണ്ടിരിക്കും. അപ്പൊ ആ ഒരു കേൾക്കാനുള്ള ഒരു സഹനശക്തി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ദേഷ്യത്തിന്റെ പുറത്തുണ്ടാകുന്ന അന്നേരത്തെ അടിപിടി കുത്തി കത്തി കത്തി കുത്തി വരെ ഉണ്ടാകുന്നില്ലേ, ചുമ്മാ അതൊരു സമയത്തിന്റെ ഒരു അതൊക്കെ ലഹരി ഉപയോഗിക്കുന്നോണ്ടായിരിക്കാം. ലഹരി ഉപയോഗിക്കാത്തവർക്ക് ഈ ദേഷ്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. മാറി കിടക്കും. പക്ഷെ ഈ ചിലര് നമ്മൾ ദേഷിച്ചു പോകുന്ന എന്തോന്ന് അറിയാവോ, ചിലര് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കും, അത് ചിലപ്പോ ചിലർക്ക് അത് പിടിക്കാൻ പറ്റത്തില്ല. അതൊക്കെയാ പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ആ ഒരു വ്യക്തിയോട് സ്നേഹവും കാരണമുള്ള നമ്മളോട് സ്നേഹം കൂടുതലുള്ള വ്യക്തികളെ നമ്മളെ പള്ളു പറയാറുള്ളൂ, ശിക്ഷിക്കാറുള്ളൂ, വഴക്ക് പറയാറുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാല് നമുക്കിതിനെയൊക്കെ നിയന്ത്രിച്ച് നല്ലതുപോലെ പോകാൻ പറ്റും. മനസ്സിലായോ?
0: അതെ അതെ അതെ. അതായത് സ്നേഹമുള്ളിടത്തെ വഴക്കുള്ളൂ, സ്നേഹമുള്ളിടത്തെ നമ്മൾ പള്ളു പറയാറുള്ളൂ, എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷെ ഇല്ലാത്തടത്തും അത് സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് ചിന്തിക്കുക. ഈ സ്നേഹമില്ലാത്തടത്ത് കുറെ കൂടി അബ്യൂസുകൾ നടക്കുന്നുണ്ട് എന്നും നമ്മൾ ചിന്തിക്കുക. സ്നേഹമില്ലാത്തടത്ത് ഒരുപാട് അബ്യൂസുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് നമ്മളുടെ നാട്ടിൽ കൂടി വരുന്നതും, നമ്മളുടെ നാട്ടിൽ ഈ അത്രയും സ്യൂസൈഡുകളും നടക്കുന്നതും, മാരേജിന് ശേഷമുള്ള സൂയിസൈഡൽ ഒക്കെ നടക്കുന്നതും സ്നേഹമില്ല സ്നേഹമില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആർഗ്യുമെന്റ്സിന് കാര്യങ്ങളോ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് പോകാനായിട്ട് സമയമായിട്ടുണ്ട്. തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടിയ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമൈ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
0: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ലോൺ ആട്ടേറെ പാസഞ്ചറാണ് കൂടെയുള്ളത്. ഞാൻ ആർജി സുമയാണ്. അപ്പം നമ്മുടെ സമയം ദാണ്ട ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. നമ്മൾ ആ ഒരു വിഷയം തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, പകരം നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഒന്ന് നമ്മളുടെ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന്, ഇപ്പം ദേഷ്യം കളയാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ആ റേഡിയോ വെച്ച് ഒന്ന് പാട്ടൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പം ചിലപ്പോൾ നമ്മുടെ ദേഷ്യം കുറയുന്നത് നമുക്ക് ഫീല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് എന്താ കുറച്ച് കാമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വലിയ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, ചെറിയ ദേഷ്യത്തിൻ്റെ നിമിഷങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒരു സോറി, ഒരു സൈലൻസ്, അല്ലെങ്കിൽ ഒരു ഡീപ് ബ്രത്ത്, ഇവ കൊണ്ട് പല ബന്ധങ്ങളും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതിനാൽ അടുത്ത ദേഷ്യം വരുമ്പോൾ റിയാക്ഷൻ അല്ല, റെസ്പോൺസ് നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം നമ്മുടെ ശാന്തത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇതോടൊപ്പം നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഈ സമയം ദാണ്ട ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേ കാം, സ്റ്റേ ഹാപ്പി. വീണ്ടും തിങ്കളാഴ്ച കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
0: ഫ്രഷോ?
5: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലേ, കരുനാഗപ്പള്ളി.
6: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: അല്ലേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. ആ ഒട്ടക്കണ്ണിട്ട് ഒളി

പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനേ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അനി ജൂല തോമസ്. പാരിപ്പള്ളി ജംഗ്ഷനിൽ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഒഴുക്കി വെള്ളക്കെട്ടുണ്ടാക്കുന്നു എന്ന പരാതി പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പും ദേശീയപാത അതോറിറ്റിയും സംയുക്ത പരിശോധന നടത്തും. ചടയമംഗലത്തെ സംസ്ഥാന നീർത്തട വികസന പരിപാലന പരിശീലനത്തിന്റെ പരിസരത്ത് നിൽക്കുന്ന അമ്പഴം, ഞാവൽ, പുളി, കമ്പിൾ, പാഴ്മരം എന്നിവ ജൂലൈ 13 ലേലം ചെയ്യും. വിശദവിവരങ്ങൾക്കായി 0474247501 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഒന്നും കൂടി പറയാം, 0474247501. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ്, ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ അഭിമുഖം ജൂലൈ 17 PSC ജില്ലാ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത പ്രവേശന ടിക്കറ്റ്, ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖ സഹിതം ഹാജരാകണം. പ്രവേശന ടിക്കറ്റ് ലഭിക്കാത്തവർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്കായി 0474247642 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഒന്നും കൂടി പറയാം, 0474247642. കല്ലുവാതുക്കൽ, ഇത്തിക്കര, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ ഓട നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലേക്ക് വെള്ളമൊഴുകി എത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ പരിഹരിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനമായി. ദേശീയപാതയിലെ ഓടകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ലാറ്റിനറി ഡിപ്ലോമ പ്രവേശനത്തിന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ കൌൺസിലിംഗും പ്രവേശനവും ജൂലൈ 13 രാവിലെ 9 മുതൽ നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം രക്ഷിതാവുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി polyadmission.org/LET എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, സിഇഒ ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
1: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഓർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവല എക് ഖേൽ നഹീ ലേക്കിൻ എക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവല ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രതാ കി ഗർമജോഷി ഹൈ ഓർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50%ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60ാം മിനിറ്റിൽ എംബാപ്പയും 66ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2ാം സെമിയിൽ ലോക 1ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469. നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ADGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും.

ടോക്കി. ഹായ് ഹലോ, ഇത് എൻട്രിയുടെ 91.2 ടെക്കി ടോക്കിയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളും ഉപകാരപ്രദമായ വിവരങ്ങളുമായി വീണ്ടും ഒരു ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻട്രിയുടെ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോകാം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ടോക്കി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡിന് 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീന. ഇതിനാണ് പ്ലേ സ്റ്റോർ ശരിക്കും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അതിൽ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അവിടെ പ്ലേ പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്താൽ സ്കാൻ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ വില്ലന്മാരായിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ ഇത് സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ഈ രണ്ടാമത്തെ സെറ്റിംഗ്സ്, പ്ലേ പ്രൊട്ടക്ഷന്റെ താഴെ തന്നെ പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ ട്രാക്കിങ്ങും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റാക്കി കിട്ടില്ല, മോർ പ്രൈവസി ആയിട്ട് കിടക്കും. ഇനിയുമുണ്ട് ഒരു പരിപാടി കൂടി അതിനകത്ത്. മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് എന്നൊരു ഓപ്ഷനിലേക്ക് വരും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നോട്ട് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ ഒരുപാട് ആപ്പുകൾ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളായിരിക്കും. ഈ ആപ്പുകളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് കുറച്ചുകൂടെ ബെറ്റർ ആകും. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് റണ്ണിംഗ് ആയിട്ടുള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്യുക. മറ്റൊരു ടെക് വിശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കേൾക്കാം.

0: ടോക്കി. അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. എന്താ മോനെ, എന്താ പറ്റി?
1: ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടേ അവര് സീൻ ചെയ്തില്ല, പക്ഷെ എനിക്ക് മെസ്സേജിന് റീപ്ലൈ തരുന്നു. അതെങ്ങനെയാ?
2: അതാണോ? അത് സിമ്പിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ വാട്സപ്പ് എടുക്കുക, നീ ആദ്യമേ എന്നിട്ട് പ്രൊഫൈൽ എടുക്കുക. അതിൽ പ്രൈവസി സെറ്റിംഗ്സിൽ റീഡ് റീസെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് നീ ഓഫ് ചെയ്യുക. ഇനി നിനക്ക് വരുന്ന മെസ്സേജൊക്കെ നീ സീൻ ചെയ്താലും അവിടെ ആ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ, അത് വീഴത്തില്ല. ഓക്കെ, ഇതേപോലുള്ള മറ്റൊരു ടെക് വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കേണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: അരി ഒക്കെ വിവേ.

0: ടോക്കി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ. ഇതിനാണ് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും ഒക്കെ നമ്മൾ യൂസർ നെയിം കൊടുക്കത്തില്ല. അതേപോലെ നമുക്ക് ഇനി വാട്സപ്പിലും യൂസർ നെയിം കൊടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. അതിനായിട്ട് വാട്സപ്പിൽ സെറ്റിംഗ്സ് എടുക്കുക, അക്കൗണ്ട് എടുക്കുക, അതിൽ യൂസർ നെയിം എന്ന ഓപ്ഷൻ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക. ഇതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഡോക്യുമെന്റോ ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത യൂസർ നെയിമിന്റെ പുറത്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി ഒരു ഫീച്ചറാണ്. കാരണം ഞാൻ എന്റെ പേര് മാറ്റി, ഞാൻ ആർജെ നിതിൻ ആക്കിയിട്ടുണ്ട് എന്റെ യൂസർ നെയിം. നിങ്ങൾക്ക് ഇതേപോലെ നല്ലൊരു പേര് നൽകാം യൂസർ നെയിമായിട്ട്. ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റൊരു അറിവായിട്ട് തിരിച്ചു വരാം.

0: ടോക്കി. നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക് വിശേഷമായി വീണ്ടും നിതിനാണ്. നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയോ?
1: എങ്ങനെ അറിയാനല്ലേ പറഞ്ഞുതരാം.
0: നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക.
1: നമ്മൾ അറിയാതെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രോമിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലിങ്ക് വഴി നമ്മൾ ചിലപ്പോൾ ഡൗൺലോഡ് ആവാം. അത് ചിലപ്പോൾ ഒരു മോണിറ്ററിംഗ് ആപ്പ് ആയിരിക്കും. അത് ഇതൊരു മോണിറ്ററിംഗ് ആപ്പാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആപ്പുകൾ നമ്മുടെ മൊബൈലിൽ നിന്നും ഉപയോഗിക്കുന്നത് സാധാരണ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ബാറ്ററി, ഒന്ന് നമ്മുടെ ഇന്റർനെറ്റും. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ സെറ്റിംഗ്സ് എടുക്കുക, ബാറ്ററി യൂസേജ് എടുക്കുക. അപ്പോൾ കുറേ ആപ്സ് ഇങ്ങനെ വരും, അതിൽ ബാറ്ററി യൂസേജും അതിന്റെ സൈഡിൽ തന്നെ കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡിലീറ്റ് ആക്കുക. ഇതേപോലെ തന്നെ മൊബൈൽ ഡേറ്റ യൂസേജും നോക്കുക. അതിലും ഏതെങ്കിലും ആപ്പ് നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ ഡിലീറ്റ് ചെയ്യുക.
0: ഓക്കെ, അടുത്ത സെറ്റിംഗ്സിൽ സെർച്ച് ഡിവൈസ് അഡ്മിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫൈൻഡ് ഹബ്ബ് അല്ലെങ്കിൽ വിൻഡോസിന്റെ ഒക്കെ ചില ഒഫീഷ്യൽ ആപ്പുകൾ കാണാം. അല്ലാതെ ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇനി അടുത്തായിട്ട് ഒരെണ്ണങ്ങളുണ്ട്. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഗൂഗിൾ എടുക്കുക, അതിൽ ഗൂഗിൾ സർവീസ് എടുക്കുക. അതിൽ ആൾ സർവീസിൽ താഴെ ആയിട്ട് അൺനോൺ ട്രാക്കർ അലേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ താഴെയായിട്ട് സ്കാൻ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സ്കാൻ ചെയ്യുക. സ്കാൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും തരത്തിലുള്ള ട്രാക്കിംഗ് ഡിവൈസ് നിങ്ങളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ ഹാക്ക് ചെയ്ത ഫോണാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ഇതേപോലെ ടെക് പരോട്ടുള്ള വിശേഷമായിട്ട് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

തിരികെ തിരികെയാണ് ഇത് എന്റെ റേഡിയോ 81.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീനയാണ്. ഇന്ന് കുറെ ടെക് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ നിങ്ങൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എന്റെ റേഡിയോ 81.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: ലോക നിവാസികളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. താജ്മഹൽ കണ്ടിട്ടുള്ളവരും കണ്ടിട്ടില്ലാത്തവരും. പ്രശസ്ത ഇംഗ്ലീഷ് കവിയും ചരിത്രകാരനുമായ എഡ്വേർഡ് ലിയറിന്റെ ഈ വാക്കുകൾ താജ്മഹലിന്റെ മഹത്വം എത്ര ആഴത്തിൽ മനുഷ്യഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. യമുനയുടെ തീരത്ത് വെള്ളി മഞ്ഞുപോലെ തിളങ്ങി നിൽക്കുന്ന ആ സ്മാരകം ഒരു കെട്ടിടം മാത്രമല്ല, അത് കാലത്തെയും മരണത്തെയും മറികടന്ന ഒരു പ്രണയത്തിന്റെ നിശബ്ദ സംഗീതമാണ്. ശില്പകലയുടെ അതുല്യ സൗന്ദര്യവും വികാരങ്ങളുടെ അമരത്വവും മനുഷ്യ സ്നേഹത്തിന്റെ ആഴവും ഒരുമിച്ച് ലയിച്ച അത്ഭുതമാണ് താജ്മഹൽ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പൈതൃകം എന്ന പരിപാടിയിലൂടെ ലോക പൈതൃകങ്ങളുടെ മഹിമ നിറഞ്ഞ യാത്രയിൽ നമ്മൾ എത്തിച്ചേരുന്നത് പ്രണയത്തിന്റെ ശാശ്വത പ്രതീകമായി ലോകം ആദരിക്കുന്ന താജ്മഹലിലേക്കാണ്. ചരിത്രവും കലയും സ്നേഹവും ചേർന്നു തീർത്ത ഈ അതുല്യ സ്മാരകത്തിന്റെ കഥയിലേക്ക് സ്വാഗതം. താജ്മഹൽ, അനശ്വര സ്നേഹത്തിന്റെ ശാശ്വത ശില്പം. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ പൈതൃക സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരുടെ മനസ്സിലും ആദ്യം തെളിയുന്നത് താജ്മഹലിന്റെ മനോഹരമായ ദൃശ്യമാണ്. 1983 യുനെസ്കോ താജ്മഹലിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. താജ്മഹൽ എന്ന പേര് പേർഷ്യൻ, അറബി, ഉറുദു ഭാഷകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് കരുതപ്പെടുന്നു. താജ് എന്നാൽ കിരീടം, മഹൽ എന്നാൽ കൊട്ടാരം. 1631 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി താജ്മഹൽ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. 1631 ജൂൺ 17 അവരുടെ 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് മഹൽ അന്തരിച്ചു. ഭാര്യയുടെ മരണത്തിൽ ആഴത്തിൽ ദുഃഖിതനായ ഷാജഹാൻ ഒരാഴ്ചത്തേക്ക് രാജകാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും വർഷങ്ങളോളം സംഗീതവും ആഡംബര വസ്ത്രങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു. ആഗ്രയുടെ തെക്ക് ഭാഗത്തുള്ള യമുനാ തീരത്തെ മനോഹരമായ സ്ഥലമാണ് ഷാജഹാൻ താജ്മഹലിനായി തിരഞ്ഞെടുത്തത്. രാജ ജയ്സിംഗ് 1-ാമന്റെ ഉടമസ്ഥതയിലായിരുന്ന ആ സ്ഥലം പിന്നീട് വലിയൊരു കൊട്ടാരത്തിന് പകരമായി ഷാജഹാന് കൈമാറപ്പെട്ടു. 1632 നിർമ്മാണം ആരംഭിച്ച താജ്മഹൽ പ്രധാന ശവകുടീരത്തിന്റെ നിർമ്മാണം 1648 പൂർത്തിയായി. പൂന്തോട്ടങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും ഉൾപ്പെടെ സമുച്ചയത്തിന്റെ മുഴുവൻ നിർമ്മാണവും 1653 പൂർത്തിയായി. ഏകദേശം 20 വർഷം നീണ്ടുനിന്ന ഈ നിർമ്മാണത്തിനായി അന്നത്തെ കണക്ക് പ്രകാരം 32 മില്യൺ രൂപ ചിലവായി. താജ്മഹലിന്റെ നിർമ്മാണത്തിൽ 20,000-ത്തിലധികം കരകൗശല വിദഗ്ധരും തൊഴിലാളികളും ചിത്രകാരന്മാരും പങ്കെടുത്തു. ബുഖാറയിൽ നിന്നുള്ള ശില്പികൾ, പേർഷ്യയിലും സിറിയയിലും നിന്നുള്ള കാലിഗ്രാഫർമാർ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഡിസൈനർമാർ, ബലൂചിസ്ഥാനിൽ നിന്നുള്ള കല്ലുവെട്ടുകാർ, ഇറ്റാലിയൻ കരകൗശല വിദഗ്ധർ എന്നിവരും ഈ മഹത്തായ സൃഷ്ടിയിൽ പങ്കാളികളായി. പ്രധാന ശവകുടീരം വെളുത്ത മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നാണ് ഈ മാർബിൾ കൊണ്ടുവന്നത്. ചുവന്ന മണൽക്കല്ലുകൾ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രിയിൽ നിന്നുമാണ് എത്തിച്ചത്. അലങ്കാരത്തിനായി ചൈനയിൽ നിന്നുള്ള ജേഡ്, ടിബറ്റിൽ നിന്നുള്ള ടർക്കോയിസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലാപ്പിസ് ലാസുലി, ശ്രീലങ്കയിൽ നിന്നുള്ള നീലക്കല്ല് തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ചു. മൊത്തത്തിൽ 28 തരം വിലയേറിയ കല്ലുകൾ മാർബിളിൽ പതിച്ചിരിക്കുന്നു. മാർബിളിന്റെയും ശില്പകലയുടെ മികവിന്റെയും അത്ഭുതമായ സംയോജനമാണ് താജ്മഹലിന്റെ പ്രത്യേകത. പകലിന്റെയും കാലാവസ്ഥയുടെയും വ്യത്യാസമനുസരിച്ച് താജിന്റെ നിറം മാറുന്നതുപോലെ അനുഭവപ്പെടുന്നു. പ്രഭാതത്തിൽ ഇളം പിങ്ക്, ഉച്ചയ്ക്ക് പാൽ വെളുപ്പ്, ചന്ദ്രപ്രകാശത്തിൽ സ്വർണ്ണ നിറം, അങ്ങനെ പ്രകാശവും മാർബിളും ചേർന്ന് തീർക്കുന്ന ഈ കാഴ്ചകൾ അതിനെ കൂടുതൽ മാന്ത്രികമാക്കുന്നു. താജ്മഹലിന്റെ ശില്പശൈലിയിൽ പേർഷ്യൻ, ഇസ്ലാമിക, ഇന്ത്യൻ ഘടകങ്ങളുടെ അതുല്യമായ സംഗമം കാണാം. സമുച്ചയത്തിന്റെ പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പർദീസയുടെ പ്രതീകമായി രൂപകൽപ്പന ചെയ്തവയാണ്. മുംതാസ് മഹലിന്റെ ശവകുടീരം സ്വർഗീയ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമാക്കുക എന്ന ആശയമാണ് ഇതിന് പിന്നിൽ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം താജ്മഹലിന്റെ സംരക്ഷണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായി. എന്നാൽ കാലക്രമേണ വ്യവസായ മലിനീകരണവും ആസിഡ് മഴയും താജ്മഹലിന്റെ വെളുത്ത മാർബിളിനെ മങ്ങിയ മഞ്ഞ നിറത്തിലേക്ക് മാറ്റി തുടങ്ങി. ഇന്ന് ഈ സ്മാരകത്തെ സംരക്ഷിക്കാൻ പ്രത്യേക പരിസ്ഥിതി നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ താജ്മഹൽ സന്ദർശിക്കുന്നു. അവർ കാണുന്നത് ഒരു സ്മാരകമല്ല, അവർ അനുഭവിക്കുന്നത് ഒരു വികാരമാണ്. യമുനയുടെ തീരത്ത് നിശബ്ദമായി നിലകൊള്ളുന്ന ആ സൃഷ്ടി ഓരോ സന്ദർശകനോടും പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ്: സ്നേഹം മരിക്കില്ല, അത് രൂപം മാറും, പക്ഷെ നിലനിൽക്കും. താജ്മഹൽ ഒരു ശവകുടീരം മാത്രമല്ല, കാലത്തെ പോലും തോൽപ്പിച്ച ഒരു സ്നേഹ കാവ്യമാണ്. ശിലയിൽ കൊത്തിവെച്ച കവിത പോലെ മനുഷ്യന്റെ വികാരങ്ങൾ എത്ര ആഴമുള്ളതാണെന്ന് ലോകത്തോട് പറയുന്ന ശാശ്വത സാക്ഷ്യം. രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും കാലത്തിന്റെ ഒഴുക്കിൽ മറിഞ്ഞുപോയാലും സ്നേഹത്തിന്റെ ഓർമ്മകൾ ശാശ്വതമായി നിലനിൽക്കുമെന്ന സത്യത്തിന്റെ തെളിവാണ് താജ്മഹൽ. പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തിന്റെ മൗനത്തിൽ ഇന്നും ഹൃദയമിടിപ്പ് പോലെ മുഴങ്ങുന്ന ഒരു സ്മാരകമാണ് താജ്മഹൽ. കല്ലുകൾ കൊണ്ട് പണിതെങ്കിലും അത് യഥാർത്ഥത്തിൽ വികാരങ്ങളാൽ തീർത്ത ഒരനശ്വര കാവ്യമാണ്. മനുഷ്യന്റെ സ്നേഹത്തിന് കാലവും മരണവും പോലും അതിരുകളാകില്ലെന്ന് ലോകത്തോട് പറയുന്ന ഒരു ശാശ്വത സന്ദേശം. പൈതൃകം എന്ന ഇന്നത്തെ യാത്രയിൽ നമ്മൾ കണ്ടത് ഒരു സ്മാരകത്തിന്റെ ചരിത്രം മാത്രമല്ല, മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും മനോഹരമായ വികാരത്തിന്റെ രൂപമാണ്. അടുത്ത ലക്കത്തിൽ മറ്റൊരു ലോക പൈതൃകത്തിന്റെ കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ചരിത്രത്തിന്റെ സൗന്ദര്യവും പൈതൃകത്തിന്റെ മഹത്വവും ഹൃദയത്തിൽ സൂക്ഷിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.
2: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: 91.2 റേഡിയോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
7: എന്തോ പ്ലാനിംഗിലാണല്ലോ.
6: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
7: ഡബിൾ ഹാപ്പി.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
8: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്, എല്ലാവർക്കും സുഖമാണോ? ഒരു ദിവസത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു സമയമാണിത് അല്ലേ. അപ്പോ നമ്മള് ഈ ഒരു സമയം മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പോവുകയാണല്ലേ. ഈ ഒരു 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യ ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക് വേഗം ആയിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് പാട്ടുകളെല്ലാം കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: യെസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ്. ദേ ഗൈസ്, അപ്പൊ ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കേ സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? മഴ പെയ്യുന്നുണ്ടോ ഇപ്പോ? ആണ്, ഓക്കേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഈ ഒരു മഴയത്ത് കേൾക്കാൻ
1: ഇഷ്ടം?
0: ദേവാസുരത്തിൽ ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കേ, ദേവാസുരത്തിൽ ഒരുപാട് പാട്ടുണ്ടല്ലോ, അതിനകത്ത് ഏത് പാട്ടാണ്
1: ചേട്ടാ?
0: ഓക്കേ ചേട്ടാ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഈശ്വര ചേച്ചി, ഞാൻ ആര്യയാണ്. എനിക്ക് ഇതിഹാസ് എന്ന മൂവിയിലെ കന്നിമലരെ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ടാണ്. കേൾക്കാനുമ്പമുള്ള ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മൾക്ക് മടങ്ങിയെത്താം. അപ്പോഴേക്ക് എന്താണ് ചെയ്യേണ്ടത്? വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. 9544700091 എന്ന നമ്പറിലേക്ക്, ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പിലും മെസ്സേജ് അയച്ചോളൂ കേട്ടോ.

0: ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ച്.

0: ലയിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
1: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
2: പിഴച്ചുപോയ കണക്ക് കൂട്ടലുകൾ കർമ്മഫലം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അടിയേറ്റത് ആടി നിൽക്കുന്ന പത്തിയിൽ തന്നെയായിരുന്നു. ചതഞ്ഞു മനസ്സും ശരീരവും. ഉമ്മറക്കോലയിൽ ക്ലാവ് പിടിച്ച ഒരു ഓട്ടുപാത്രം പോലെ കിടക്കുമ്പോൾ പടിപ്പുരവാതിൽ ആരോ കിരികിര തുറന്നു. പെരിങ്ങോടൻ

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
2: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
3: ദേവാസുരം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ ആലപിച്ച നല്ലൊരു പാട്ടിന് ശേഷമാണ് വീണ്ടും നമ്മൾ മടങ്ങിയെത്തിയിട്ടുള്ളത് അല്ലെ. വന്ദേ മുകുന്ദഹരേ ഈ ഒരു ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പാട്ട് വരുന്നത്.

0: കലാശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ നിർണായകരമായിട്ടുള്ള ഒരു മാറ്റത്തെയും തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നത്. യെസ് വൺസ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനം മഞ്ജരിയാണ്. ഇത് അപ്പോഴേക്കും നമ്മളെ ഒരാൾ കൂടി വിളിക്കുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ്
1: വിളിക്കുക?
0: ഗീത ചേച്ചി, എന്തൊക്കെയാണ് വിശേഷം? ചായ ഒക്കെ കുടിച്ചോ?
1: ആ, ചായയൊക്കെ കുടിച്ച്. നല്ല മഴയാണ്.
0: അപ്പോ മഴയത്ത് കേൾക്കാനായിട്ട് എല്ലാവർക്കും ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എന്നുള്ള പാട്ട്, അഥർവ സിനിമയ്ക്കകത്ത് വന്ന പാലക്കുഴിയും മോഹൻലാലും കൂടെ ഉള്ള.
0: ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ആ, കൊച്ചുമകൾക്ക് വേണ്ടി.
0: കൊച്ചുമകളുടെ പേര് പറഞ്ഞോളൂ.
1: കീർത്തി.
0: ഓക്കെ, അപ്പൊ കീർത്തിക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. വീണ്ടും വിളിക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. ഗുഡ് ഈവനിങ്, ഞാൻ മോളുവാണ്. എനിക്ക് മനസ്സിൽ ഒരുപാട് വിഷമം വരുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഈ ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോളുവിന് ഇപ്പോൾ മനസ്സിലെന്തോ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് മോളുവിന്റെ ആ ഒരു വിഷമങ്ങളെല്ലാം അലിഞ്ഞു പോകട്ടെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ മോളുവിന്റെ വിഷമം തീർക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോൾ എന്താണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചെയ്യേണ്ടത്? വേഗം തന്നെ ആ ഒരു ഫോൺ എടുത്ത് വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 954-7-00-912 എന്ന നമ്പറിലേക്ക് അങ്ങനെ വേഗം തന്നെ ഡെഡിക്കേഷൻ ഒക്കെ ചെയ്ത് പാട്ടുകളൊക്കെ ചോദിച്ചോളൂ കേട്ടോ.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യവാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദേ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ ഒരു മഴയത്ത് നല്ല ചൂട് കട്ടൻ കാപ്പിയും അല്ലെങ്കിൽ പാൽ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമുക്കങ്ങനെ ഈ ഒരു 4 മണി മുതൽ 6 മണി വരെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലെ. ദേ ഗൈസ്, ഒരാൾ കൂടി വിളിക്കുന്നുണ്ട്. ആ ഒരു യാത്രയിൽ പങ്കെടുക്കാനായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
1: ഇതാരാണ്? ഓക്കെ, പൊടിയൻ ചേട്ടാ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? അറിയാലോ ചേട്ടൻ, പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ബാക്കി ഓ മന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ബാക്കിയുള്ള പാടുന്നല്ലേ. ഓക്കെ, ചെറിയൊരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം വെച്ചു കൊടുക്കണോ? ആർക്കു
2: വേണ്ടിട്ടാണ്?
1: ഓക്കെ, അപ്പൊ കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. അച്ചൂരും ലച്ചുവിനും വേണ്ടി ഈ ഒരു പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് വേനൽ കിരാവുകൾ എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ എന്ന പാട്ടാണ്. ഓക്കെ ചേട്ടാ, വെച്ചു തരാട്ടോ ഈ ഒരു പാട്ട്. ഈ രണ്ടു പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ദേ നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ ഒരു സൂപ്പർ പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണല്ലേ. അപ്പോ അതിനോടൊപ്പം തന്നെ നല്ലൊരു മെസ്സേജും ഉണ്ട്. നല്ലൊരു പാട്ട് ചോദിച്ചുകൊണ്ട് നല്ലൊരു മെസ്സേജും അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള സുനിൽ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ആ ഒരു പാട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ പാടിക്കോളാക്കുന്നില്ല, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്കൂടെ ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ സജിയേട്ട, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: ഗാനമാലിക എന്ന ആൽബത്തിലെ
1: പാട്ടൊക്കെ വെച്ച് തരാം. സജിയേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് പറ്റി? എന്നും വിളിക്കുന്ന പോലൊരു സുമാറില്ലല്ലോ. ഉച്ചയില് പനി വല്ലോ ആണോ? ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാ
2: കേട്ടോ.
1: ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. സെയിം നമ്പറിൽ വാട്സപ്പും ആക്റ്റീവ് ആണ്. വേഗം പോയി മെസ്സേജ് ഇട്ടോളൂ
3: കേട്ടോ. किसी का इंतजार,
4: कौन है वो?
3: वो जिससे मैं करती हूँ प्यार और जिससे करती हूँ मिन्नतें बार।

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. അപ്പോൾ ദേ ഒരുപാട് പേർക്ക് ഇങ്ങനെ പഴയ ഒരുപാട് മെമ്മറികളൊക്കെ വരുന്ന ഗാനമാലിക എന്ന ആൽബത്തിലെ നല്ലൊരു പാട്ട്, നമ്മുടെ ദാസേട്ടന്റെ സൗണ്ടിൽ പാടി മനോഹരമാക്കിയ കുളിർവെണ്ണിലാവിന്റെ കുളിക്കടവിൽ നീന്തി എന്ന പാട്ട് നമ്മൾ കേട്ടിട്ട് വന്നിരിക്കുകയാണല്ലേ. അപ്പോ ഇനി നമ്മുടെ കൂടെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഇത് ഐശ്വര്യാണോ മോളെ?
1: അതെല്ലോ, ഐശ്വര്യാണല്ലോ. ഓക്കെ അമ്മ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ഉത്രാട പൂന്നിലാവി എന്നുള്ള പാട്ടില്ലേ,
1: ഓണം ഇങ്ങനെ നേരത്തെ വിളിച്ചു വരുത്തുകയാണോ?
2: വന്നോട്ടെ.
1: അതാ അടുത്ത മാസം ഉള്ളത് ഇപ്പഴേ നമ്മളങ്ങ് വിളിച്ചു വരുത്തുകയാണെന്നല്ലേ. ഒരു വെറൈറ്റി, ഒരു ചേഞ്ച്
2: ഓർമ്മയാവട്ടെ, ഒരു ഓർമ്മയാവട്ടെ ഓണമായെന്നേ.
1: അതാ അപ്പം എല്ലാരും കേട്ടോണോ, ഓണം അടുത്ത മാസമാണ്. അതിന് മുമ്പേ നമുക്ക് എന്താണ് രാധയമ്മ ഇപ്പഴേ പാട്ടൊക്കെ ചോദിച്ചു, ആ ഒരു സമയത്തായിരിക്കും ഓണത്തിന്റെ മുഴുവൻ പാട്ട് ഇപ്പഴേ നമുക്ക് കേട്ടു തുടങ്ങാം അല്ലേ. ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കതിനു വേണ്ടി വെച്ചു കൊടുക്കണോ, പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യണോ?
2: പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും.
1: ഓക്കെ കേട്ടോ, ചായക്കെ കുടിച്ചോ?
2: ഇല്ല, കുടിക്കാൻ പോന്നതേ ഉള്ളു.
1: ഓക്കെ, അവിടെ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പോ മഴയും ചായ കുടിച്ച്. അപ്പൊ മഴയ്ക്കൊപ്പം ഒരു ചൂട് ചായയും ഒപ്പം ഈ ഒരു പാട്ടുകൂടെ കേട്ട് ആസ്വദിക്കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഹലോ,
1: ഓക്കെ ലതിക അമ്മ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
3: എനിക്ക് വേണ്ടത്
1: എല്ലാരും മണിച്ചേട്ടന്റെ പാട്ട് കൊണ്ടാണ് വരുന്നത്. ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? മുണ്ടക്കൻ പാടൽ വരുമ്പോ. ഓക്കെ, നല്ല പാട്ടാണ് വെച്ചേരാട്ടോ. അണ്ണന് വേണ്ടിട്ടാണോ അപ്പൊ പാട്ട്?
3: മോക്കും അവിടെ സ്റ്റുഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അണ്ണന്റെ പേര് പറയുന്നില്ല, ഇനി അണ്ണൻ പിണങ്ങുമെന്ന്. അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാട്ടോ. ഓക്കെ.

0: മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
9: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
11: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
12: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
13: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
14: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ഗുഡ് ഈവനിങ്. ആരാണ്?
1: ഞാൻ വയനാട്ടിൽ നിന്ന് അജിതയാണ്.
0: ഓക്കെ ചേച്ചി, ഇത് ഏത് പാടാണ് വെച്ച് തരേണ്ടത്?
1: ഹലോ.
0: ഓക്കെ, ഒരു എക്കോ അടിക്കുന്നുണ്ടല്ലോ.
1: പിന്നെ എന്റെ അമ്മമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്. അമ്മമ്മ രണ്ടാഴ്ച മുന്നേ മരിച്ചു പോയായിരുന്നു.
0: അയ്യോ.
1: അപ്പഴ് അമ്മമ്മക്ക് വേണ്ടിട്ട് നമ്മുടെ ബിഗ്ബി സിനിമയിലെ വിട പറയുകയാണോന്ന് ചോദിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ.
0: ഓക്കെ, വെച്ചേരാ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ പോയാലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ ഉഷയാ.
0: ഓക്കെ, എവിടെ നിന്നാണ് വിളിക്ക?
2: ഓക്കെ,
0: നമ്മളുടെ തൊട്ട എപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഏത് പാട്ടാണ് വെച്ച് തരാനുള്ള തരേണ്ടത്?
2: കലാമണിയുടെ അത്തടി മണ്ണിൽ ഉറങ്ങിയല്ലോ എന്നൊരു പാട്ടില്ലേ,
0: മേലെ പടിഞ്ഞാറ് സൂര്യൻ അല്ലേ?
2: ഓക്കെ,
0: ആ ഒരു പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: ഒന്നുമില്ല, എനിക്ക് വേണ്ടി തന്നെയാണ് കേൾക്കുക.
0: ഓക്കെ, നമുക്ക് സെൽഫ് ലവ് ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോ നന്നായിട്ട് ഒറ്റയ്ക്ക് കേൾക്കാനായിട്ട് അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് നല്ല പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിട്ടൊക്കെ പാട്ടുകളൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാം. വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. 9544700910 എന്ന നമ്പറിലേക്ക് ഈ ഒരു സേവ് നമ്പറിൽ വാട്സപ്പും ആക്റ്റീവ് ആണ്. വേഗം തന്നെ പോയി മെസ്സേജും ഇട്ടോളൂ കേട്ടോ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വീണ്ടും തിരികെ എത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനമഞ്ജരിയാണ്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളാണ് ഉള്ളത്. ദി ഒരു കോൾ വരുന്നുണ്ട്, ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? സന്തോഷായിട്ടിരിക്കുന്നു. അത്രയും കേട്ടാ മതി, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, ആ ഒരു പാട്ട് മറ്റൊരു സുനിൽ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേതെങ്കിലും ഒരു പാട്ട് പറയാമോ? ഓക്കെ, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ അജി ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? പനിയൊക്കെ അപ്പൊ കുറഞ്ഞോ?
1: പനി കുറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു.
0: എന്തുവാ തിരുവനന്തപുരത്ത് എന്തുവായിരുന്നു?
1: ഞാൻ ഒരു കൺസൾ കമ്പനിയിൽ വർക്ക് ചെയ്യാ.
0: ഓ, ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നോ? ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആവട്ടെ. ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഞാൻ ചോദിക്കുന്ന പാട്ട് അവിടെ കാണുമോ?
0: ചോദിക്ക്.
1: അതായത് അമ്പാടിക്കണ്ണന്റെ കയ്യിലിരിക്കുന്ന പെണ്ണ്.
0: അമ്പാടിക്കണ്ണന്റെ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്, ഈ ഒരു പാട്ടുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, വെച്ചരാ. ആർക്കാനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ആർക്കാനും
0: ഓക്കെ കേട്ടോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയാണ്. നിങ്ങൾക്ക് പാട്ടുകളൊക്കെ വെച്ച് തരുന്നത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയുമാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട് പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പോ ഗായ്സ്, നമുക്ക് വീണ്ടും മറ്റൊരു കോൾ കൂടി ഉണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് സരിത.
1: ഓക്കെ സരിത, എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, നമ്മളെ റേഡിയോയിൽ ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
2: അല്ലല്ല, ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്.
1: ആണോ? അപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ആദ്യമായിട്ടാണോ? അതെന്റെ ഓർമ്മപ്പെശകാണോ?
2: അല്ല, ആദ്യമായിട്ടാ.
1: ആണല്ലേ, ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്
2: ഇപ്പം? ഞാനും മോള് പിന്നെ അടുത്ത റിലേറ്റീവ് ഒക്കെ ഉണ്ട്.
1: അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ?
2: അതെ.
1: ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ദേവദൂതനകത്തെ എൻ ജീവൻ എന്നുള്ള പാട്ടുണ്ടല്ലോ,
1: വെച്ച് തരാം. മാർക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല, എല്ലാവർക്കും വേണ്ടിട്ട്.
1: ഓക്കെ കേട്ടോ.
2: ശരിയാ.
1: കേട്ടൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണനാണ് കേട്ടോ. കണ്ണൻ ചോദിച്ചിരിക്കുന്ന പാട്ട് താനേ പൂവിട്ട മോഹം എന്ന പാട്ടാണ്. സസ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. നമ്മുടെ ജി വേണുഗോപാൽ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ മറ്റൊരു പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ നമുക്ക് സമയം ഇങ്ങനെ ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഒരു കോൾ കൂടി വന്നിട്ടുണ്ട്. ആ ഒരു കോളോട് കണക്ട് ചെയ്യാം അല്ലേ. ഹൈ ഹലോ, ഗുഡ് ഈവനിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ആതിര.
1: ഓക്കെ, എവിടുന്നാണ് ആതിര വിളിക്കുന്നത്?
2: ഞാൻ തുറയിക്കടവിൽ നിന്ന് വിളിക്കുന്നത്.
1: എവിടുന്നാണ്?
2: തുറയിക്കടവ്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കാ?
2: കിട്ടിയത്
1: ആണ്. ഓക്കെ, അപ്പൊ സന്തോഷമായോ?
2: ആ, സന്തോഷമായി, വളരെ സന്തോഷമായി.
1: ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ഹിന്ദി ഒരു പാട്ടാണ്.
1: ഓക്കെ, ഹിന്ദി. ഓക്കെ, പറഞ്ഞോളൂ ഏത് പാട്ട്. നല്ലൊരു പാട്ടാണ് കേട്ടോ വെച്ചേര. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: ഹസ്ബൻഡ് വേണ്ടിട്ട്.
1: ഓക്കെ കേട്ടോ, ഹസ്ബൻഡിന്റെ പേരും കൂടി പറഞ്ഞോളൂ.
2: ഹസ്ബൻഡിന്റെ പേര് അനു.
1: ഓക്കെ, അനൂപ് ചേട്ടനായിട്ട് എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ വീണ്ടും തുടർന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം
2: കേട്ടോ.
1: ഓക്കെ, ഈ ഒരു ഒറ്റ പാട്ടോടുകൂടി ഇന്നത്തെ നമ്മുടെ ഗാനമഞ്ജരി അവസാനിക്കുകയാണ്. ഇനിയും ശനിയും ഞായറും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച നമുക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം ഒപ്പം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
3: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
0: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലന്റിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
1: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാടക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2-5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569 നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ഓർമ്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.

0: ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ഫ്രഷായി
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷനിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: Stay tuned, stay happy with the Radio 91.2.

0: ശുഭദിന ചിന്തകൾ.
1: പല അവസരങ്ങളിലും പലരോടും സംസാരിക്കുമ്പോൾ വെറുതെ ചോദിക്കാറുണ്ട്, സന്തോഷമല്ലേ, സുഖമല്ലേ, എങ്ങനെയുണ്ട്, നന്നായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം കേൾക്കുന്നവരിൽ വെറും 10% പേർ മാത്രമാണ് ആ സന്തോഷമായിരിക്കുന്നു, ദൈവാനുഗ്രഹമുണ്ട്, കിട്ടിയതിലൊക്കെ സന്തോഷമാണ് എന്നൊക്കെ പറയാറുള്ളത്. 90% പേരും എല്ലാം പ്രശ്നങ്ങളാണ്, പഴയതുപോലൊന്നും നടക്കുന്നില്ല, സർക്കാരാണെങ്കിൽ ഇങ്ങനെ, നിയമങ്ങളെല്ലാം മാറുന്നു, ഇന്ധനവില കൂടുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിയുമാണ്, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അവിടെ ഉണ്ട് താനും. ഇങ്ങനെ പറയുന്നവരോട് അല്പം സമയം കൂടി ചെലവഴിച്ച് നമ്മളൊന്ന് വിശദമായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിൽ നിന്ന് ഒഴിവാക്കാനാകണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും ഉണ്ട്. അതാകെ ഈ ഭൂമിയിൽ തിരിച്ചറിയാവുന്നവർ നമ്മൾ മാത്രമാണ്. ചിലപ്പോൾ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ മറ്റു ചിലർക്കും ബോധ്യപ്പെട്ടെന്ന് വന്നേക്കാം. സ്വയം ബോധ്യപ്പെടുന്നവർ അങ്ങനെയും ഇനി മറ്റുള്ളവർക്കത് ബോധ്യപ്പെടുമ്പോൾ അവരുടെ ഉപദേശം സ്വീകരിച്ചും ഈ വേണ്ടാത്ത കാര്യത്തിനെ വേഗത്തിൽ മനസ്സിൽ നിന്നങ്ങ് ഒഴിവാക്കുക. അങ്ങനെയാകുമ്പോൾ വേണ്ടത് നന്നായി ആസ്വദിക്കാനാവും. ചെറിയ കടയിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ വലിയ മെട്രോ സിറ്റിയിൽ ഒരു മഹാമാൾ പണിയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആ ചെറിയ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആസ്വദിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ ആ വലിയ മാളിൻ്റെ ചിന്ത മനസ്സിൽ നിന്നങ്ങ് ഇറക്കി വിട്ടാൽ സന്തോഷത്തോടെ ഈ ചെറിയ വരുമാനത്തിൽ ജീവിക്കാനാവും. അതുകൊണ്ട് വേണ്ടത് ആസ്വദിക്കാൻ വേഗം കഴിയുക, വേണ്ടാത്തതിനെ വേഗത്തിൽ ഒഴിവാക്കുമ്പോഴാണെന്ന് തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
5: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ദിന്നത്തങ്ങളുടെ വിരോധരകൃതി ദിത്തങ്ങളുടെ വിരോധരകൃതി ദിന്നത്തങ്ങളുടെ വിരോധരകൃതി.

തങ്ങളുടെ തങ്ങളുടെ

താത്ത മാമി താത്ത മാമി താത്ത മാമി താത്ത മാമി

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.